ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:35. ഇന്ന് ശകവർഷം 1948, വൈശാഖം 29, കൊല്ലവർഷം 1201, ഇടവം 5. 2026 May 19 ചൊവ്വാഴ്ച 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി ബാലകൃഷ്ണൻ.
1: നമുക്കെല്ലാം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം. കാണുന്ന മനുഷ്യരോടെല്ലാം എന്തെങ്കിലും നല്ലത് പറയാൻ ശ്രമിക്കാം. കരുണാർദ്രമായൊരു വാക്ക്, പ്രോത്സാഹജനകമായ ഒരു അഭിപ്രായം, അഭിനന്ദനത്തിന്റെ പുഞ്ചിരി. മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം നല്ലതെന്തെങ്കിലും വെളിപ്പെടുത്തുക. ചിന്താഉദ്ദീപകമായ ഒരാശയം, പരിഗണനാത്മകമായ മനോഭാവം, ഒരു സഹായഹസ്തം. നമ്മളിലുണ്ടാവുന്ന ചിന്തകളും നാം ചെയ്യുന്ന കർമ്മങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ശരിയാണോ എന്നറിയാൻ ഒരു മാനദണ്ഡമുണ്ട്. അവ നിങ്ങൾക്ക് അന്തർശാന്തി അഥവാ മനസമാധാനം നൽകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത്തരം ചിന്തകളിലും കർമ്മങ്ങളിലും എന്തോ പോരായ്മയുണ്ട്. വീണ്ടും ശ്രമിക്കുക. മഹാത്മാഗാന്ധി ചൂണ്ടിക്കാണിച്ച നിങ്ങളിലെ ചെറിയ ശബ്ദം, ദ സ്മോൾ വോയ്സ് വിത്തിൻ യു, ഇതുതന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ സ്നേഹത്തോടെ പ്രതികരിക്കും. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അതിനുത്തരവാദി. നമ്മുടെ പെരുമാറ്റം ശരിയായിരുന്നുവെങ്കിൽ അവർക്ക് വിഷമം തോന്നുമായിരുന്നില്ലല്ലോ. മറ്റുള്ളവരെ മുറിപ്പെടുത്താനുള്ള നമ്മുടെ നാവിൻ്റെ കഴിവ് ഇല്ലാതാക്കിയ ശേഷം മാത്രം സംസാരിക്കുക. നാം വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്നും നല്ലതുമാത്രം സ്വീകരിക്കുക. നമ്മുടെ അന്തർഗുരു അഥവാ ഇന്നർ ടീച്ചർ നല്ലതാണെന്ന് പറയുന്നവ ബാക്കിയെല്ലാം വിട്ടേക്കുക. സത്യമറിയാനും ശരിയായ മാർഗം കണ്ടെത്താനും നമ്മുടേതായ സ്രോതസ്സിനെ ആശ്രയിക്കുക, നമ്മുടെ മനസാക്ഷിയെ, അന്തർഗുരുവിനെ.

0: പുസ്തകങ്ങളും ആളുകളും നമുക്ക് പ്രോത്സാഹനം നൽകിയേക്കാം, പക്ഷേ അവയ്ക്ക് നമ്മുടെ മനസാക്ഷി ഉണർത്താൻ കഴിയുന്നില്ലെങ്കിൽ കാര്യമായി ഒന്നും സംഭവിക്കുകയില്ല. ഭൗതിക വസ്തുക്കളോടും ഇടങ്ങളോടും ജനങ്ങളോടും ആസക്തി പുലർത്തുന്നവർ യഥാർത്ഥത്തിൽ സ്വതന്ത്രരല്ല. ആവശ്യമുള്ളപ്പോൾ വസ്തുക്കളെ ഉപയോഗിക്കാനും അതിനുശേഷം മനസ്താപം ഒട്ടുമില്ലാതെ അവയെ ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കണം. നാം എത്തിപ്പെടുന്ന സ്ഥലങ്ങളുടെ മനോഹാരിത ആസ്വദിക്കാനും അംഗീകരിക്കാനും സാധിക്കുമ്പോൾ തന്നെ മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ വിഷമമില്ലാതെ വിഷാദമില്ലാതെ ഉപേക്ഷിക്കാനും നമുക്ക് കഴിയണം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്വന്തമാണെന്നോ നാം അവയ്ക്ക് സ്വന്തമാണെന്നോ ഉള്ള വികാരങ്ങളില്ലാതെ എല്ലാവരോടും ഒത്ത് സ്നേഹത്തോട് ജീവിക്കുകയാണ് കാര്യം. നമ്മൾ സ്വന്തമാക്കുന്ന ആളുകൾ നമ്മയും സ്വന്തമാക്കും എന്നറിയുക. നാം സ്വതന്ത്രരാവുന്നത് മറ്റെല്ലാവരും സ്വതന്ത്രരാവുമ്പോഴാണെന്നും ആളുകളോട് അവർ കുട്ടികളോ പ്രായമായവരോ ആവട്ടെ സംവദിക്കുമ്പോൾ അവരുടെ നിലയിലും നിലവാരത്തിലും നിന്നാരംഭിക്കുക. നമ്മുടേതിനേക്കാൾ ഉന്നതമാണ് അവരുടെ നിലവാരമെങ്കിൽ അവരിൽ നിന്നും പഠിക്കുക. അന്യോന്യം എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയാത്തവരായി ആരും ഉണ്ടാവുകയില്ലല്ലോ. ഭൗതികമായ ഹിംസ ഒരുപക്ഷെ നാം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവസാനിച്ചു എന്ന് വന്നേക്കാം, നല്ലത്. എന്നാൽ സ്നേഹം പൂർണ്ണമാവുന്നതുവരെ മാനസിക ഹിംസ തുടരാനാണ് സാധ്യത. നിയമങ്ങൾക്കും കോടതികൾക്കും പോലീസിനും നൽകാൻ കഴിയുന്നത് ഉപരിപ്ലവമായ സമാധാനം മാത്രമാണ്. സ്നേഹത്തിലൂടെ നാം സ്വയം നേടുന്നതാണ് ആന്തരിക ശാന്തി. മറ്റുള്ളവർക്ക് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുവഴി നമ്മൾ സ്വയം നേടാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. നമ്മിലുള്ള പ്രകാശത്തിനനുസൃതമായി വേണം നമുക്ക് ജീവിക്കാൻ. അതിനായി നമ്മുടെ വാതായനങ്ങൾ വർദ്ധിച്ച പ്രകാശത്തിനായി എന്നും തുറന്നുവെക്കുക. സത്യത്തിലും സ്നേഹത്തിലും വിശ്വസിക്കുന്നവർക്ക് ഭീഷണികളില്ല. നമ്മിൽ തന്നെയാണ് നമ്മുടെ ദൈവം. അസത്യവും ഭയവും വിശ്വാസത്തിന് വിരുദ്ധമാണ്. അവ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുന്നു. നല്ലതു ചെയ്യാൻ എപ്പോഴും ഒരു വഴിയുണ്ട് എന്നും ഓർക്കുക. പക്വതയില്ലായ്മയാണ് ക്ലേശങ്ങൾക്ക് കാരണം. മനുഷ്യ മനസ്സുകൾക്ക് ആകാവുന്നത്രയും പക്വത ആർജിക്കാൻ കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ കുറയുന്നു, യുദ്ധങ്ങൾ അസാധ്യമാവുന്നു. മറ്റുള്ളവരെപ്പറ്റി വിധി പറയുന്നത് ഒരു വിധത്തിലും നമ്മെ സഹായിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചു എന്നും വരാം. നമ്മുടെ കർത്തവ്യം ഓരോരുത്തരെയും സ്വയം വിധിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, അതിനവരെ പ്രാപ്തരാക്കുകയാണ്. എല്ലാവരും സ്വയം നന്നാവാൻ ഇത് സന്ദർഭമൊരുക്കുന്നു. ഒരു കാര്യം ഓർക്കുക, എന്നെയല്ലാതെ മറ്റാരെയും മാറ്റാൻ എനിക്ക് കഴിയുകയില്ല. ഒരുപക്ഷെ മാറ്റത്തിന്റെ മാതൃകയാവാൻ കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മാറ്റങ്ങൾക്ക് പ്രചോദനമായേക്കാം.
1: ടി ബാലകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. ഈ മാസം 29-ന് സംസ്ഥാനത്തെ UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്താൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണർക്ക് ശുപാർശ നൽകി. ഈ മാസം 21-22 തീയതികളിൽ ഇതിനായി പ്രത്യേക സമ്മേളനം വിളിക്കാനും ഗവർണറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നിയുക്ത MLA സത്യപ്രതിജ്ഞ മറ്റന്നാൾ പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടത്തും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗസാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരം തൽക്കാലം മാറ്റിവച്ചിരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തർ അമീറും സൌദി രാജകുമാറിനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് തോൽപ്പിച്ചു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

കാവ്യാഞ്ജലി, കുമാരനാശാന്റെ കരുണയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം വി മധുസൂദനൻ നായർ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മന്ദിരം. 6:40 ശോഭിക വെഡിംഗ് അവതരിപ്പിക്കുന്ന ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പ്രൈസ്. 7:00 ഇന്നത്തെ ഗാനം. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് സഹാനി ഹോസ്പിറ്റൽ കുയിലാണ്ടി, ഒപ്പം ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറത്തിൽ ഒരു തെരുവിന്റെ കഥ. 7:20 കേര സമൃദ്ധി വെളിച്ചെണ്ണ അവതരിപ്പിക്കുന്നു അപൂർവഗാനം, സഹപ്രായോജകർ വിനീസിയ ബാദ്യ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി, പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി അവതരിപ്പിക്കുന്നു ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് അവതരിപ്പിക്കുന്ന കരിയർ കേസ്, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാളിൽ അവതരിപ്പിക്കുന്ന ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 9:02 ഗാനോപഹാരം. 9:15 BMS ആരോഗ്യ ചാലകം. 9:30 ഇശൽമാര. 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 1:02 ഗാന ഉത്സവം. ആകാശവാണി 103.6 റേഡിയോ ഫം. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. 6:05

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. ആറ് പത്ത്

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ പഞ്ചാമൃതം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: അരനാഴിക നേരം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള പാട്ടാണ് ഇനി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മന്ദിരത്തിൽ. വയലാർ രാംവർമ്മ എഴുതിയ ഗാനം പാടിയത് യേശുദാസ്, ചിട്ടപ്പെടുത്തിയത് ജി ദേവരാജൻ.
3: സ്മൃതി മധുരം 103.6 റിയൽ FM.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇനി. ധീരസമീര യമുന തീര എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനം എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് ശ്യാം.

0: വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബിഎഡ്, ഡിഎൽഎഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: 103.6 റിയൽ എഫ് എമ്മിൽ ഇനി ഇന്ന് കോഴിക്കോട് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ അറിയാം. പരപ്പിൽ MAVHS സ്കൂളിൽ കുട്ടികളിലെ വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്താൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പുണ്ട് രാവിലെ 10 മണി മുതൽ. മീനൂസ് ഓഡിറ്റോറിയത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. രാവിലെ 10 മണിക്ക് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 മണിക്ക് ചേളന്നൂർ കലാനിലയം അവതരിപ്പിക്കുന്ന നാട്യവിസ്മയം. മിഠായി തെരുവ് ഖാദി എംപോറിയത്തിൽ 30% സർക്കാർ റിബേറ്റോടെ ഖാദി സമ്മർ കൂൾ മേള രാവിലെ 10 മണി മുതൽ. ടൗൺഹാളിൽ മച്ചുകൽ മുഹമ്മദ് ബഹുനില കെട്ടിടത്തിൽ പതിക്കുന്ന മഴവെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പ്രൊജക്ടിനെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട് വൈകിട്ട് 6 മണിക്ക്.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
10: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
11: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത MLMാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
12: MLAമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
11: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
13: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖ

0: യുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി സിഇഒമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും എൽ പി ജി വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനിക ആക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക 1 മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് US കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് PAB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും PAB അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ +2 പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട് നിന്ന് PJ ജഗന്നിവാസൻ.
2: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ.

0: തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനെടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി JLG സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ചിനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർഗോഡ് ജില്ലയാണ് മുന്നിലെത്തിയത്.
1: ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5-ന് മത്സരം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 പോയിന്റുമായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMA രണ്ട് യുവാക്കളെ ഡാൻസാഫും ചേവയർ പോലീസും ചേർന്ന് പിടികൂടി. NGO ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ 1-ാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ നിയുക്ത MLA സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: എട്ട് ഏഴിന് കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:36 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നുണ്ട്.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
6: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 77 പോയിന്റ് ഉയർന്ന് 75,315-ലും നിഫ്റ്റി 6.45 പോയിന്റ് ഉയർന്ന് 23,649-ലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ഇന്നലെ വിപണിയിൽ സ്വർണ്ണവില പരിശോധിച്ചാൽ ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 14,320 രൂപയും പവന് 114,560 രൂപയുമായി.
0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.

0: നിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
1: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് മെയ് 19 തെന്നിന്ത്യയിലെ വിശ്രുത ഗായിക പി ലീലയുടെ ജന്മദിനമാണ്. അരനൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന ആ സംഗീത ജീവിതത്തിന് ഒട്ടനവധി ബഹുമതികളും ആദരങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്ന 1969 തന്നെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ആദ്യ സംസ്ഥാന പുരസ്കാരം നേടിയത് പി ലീലയാണ്. ചിത്രം കടൽപാലം. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

0: വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
5: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
4: എന്നാൽ മൈജി, മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
6: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഒരു തെരുവിന്റെ കഥ. പാട്രിക് ആന്റണി ഫെർണാണ്ടസ്. കോഴിക്കോട്ടെ നഗരവീഥികളിൽ വിജയാരവങ്ങൾക്ക് അകമ്പടിയായി, ആഘോഷങ്ങളുടെ ആരവമായി, ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും നിറപ്പൊലിമയായി. ബാൻഡ് സംഘങ്ങൾ നീങ്ങുമ്പോൾ അതിൽ തലയുയർത്തി നിൽക്കുന്ന വ്യക്തിത്വമാണ് പാട്രിക്. ബാൻഡ് സംഘത്തെ നയിച്ച് പാട്രിക് മുന്നിൽ നടന്നു പോകുമ്പോൾ ആകാരവും മുടിയുടെ പ്രത്യേകതയും ഏവരുടെ മനസ്സിലും പതിഞ്ഞുകിടക്കും. കോഴിക്കോട്ടുകാർക്ക് അത്രമേൽ സുപരിചിതനാണ് അദ്ദേഹം. 50+ വർഷങ്ങളായി ഈ നഗരത്തിലെ ബാൻഡ് സംഘങ്ങളിൽ അംഗമായും സംഘാടകനായും അദ്ദേഹമുണ്ട്. ഇന്ന് തന്റെ ഓർമ്മകളിലൂടെ അദ്ദേഹം പിന്നോട്ട് നടക്കുമ്പോൾ കോഴിക്കോടൻ തെരുവുകളുടെ കഴിഞ്ഞകാലത്തിന്റെ ഹർഷോന്മാദം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. തന്റെ ബാൻഡ് സംഘത്തെക്കുറിച്ചും ആ കലാജീവിതത്തെക്കുറിച്ചും മനസ്സു തുറക്കുന്നു പാട്രിക് ആന്റണി ഫെർണാണ്ടസ്. നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവർ പോലും കുട്ടിക്കാലം മുതലേ കോഴിക്കോട്ടെ തെരുവുകൾ കാണുന്ന ഒരു മുഖമാണ് താങ്കളുടേത്. എങ്ങനെയാണ് ഈ ഒരു താങ്കളുടെ ഒരു ജീവിതവും ബാൻഡുമായിട്ടുള്ളൊരു കണക്ഷൻ എങ്ങനെയാണ്?
1: ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ ഇതിന് ഭയങ്കര ഒരു ആസ്വാദകനാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബാൻഡ് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വൈകാതെ പോവും. സ്കൂളിൽ നിന്നൊക്കെ വലിയ കർശനമില്ലാത്ത സമയമാണ്.
0: അങ്ങനെ ഏത് സ്കൂളിലാണ് പഠിച്ചത്?
1: ഞാൻ 3 സ്കൂളിൽ പഠിച്ചിരുന്നു. സെൻറ് ആഞ്ചല, സെൻറ് ആൻ്റണി, സെൻറ് ജോസഫ്. സെൻറ് ജോസഫ് എന്നാണ് കൂടുതലായിട്ട് ബാൻഡിലേക്ക് ഞാൻ രംഗത്ത് ഇറങ്ങുന്നത്. അത് സ്കൂളിൽ മാസ്റ്റർമാർ വരെ അറിയില്ല ഞാൻ ബാൻഡിന് പോകുന്നത്. അങ്ങനെ ബാൻഡ് ടീം ഇങ്ങനെ ഒരു മുതലാളി മാസ്റ്റർ തന്നെ പറഞ്ഞു, ഡേവിഡ്, പുള്ളി ഇങ്ങനെ ഒരു സെറ്റ് പോകാൻ വേണ്ടി ആളില്ലാണ്ട് ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നത്. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചു, സാർ എന്താണ് ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ അവിടെ ഒരാൾ വേണം ഈ സിമ്പിള് താളം പിടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അതൊരു ഇലക്ഷൻ്റെ ഒരു പ്രചരണത്തിൻ്റെ പരിപാടിയാണ്. അതിന് ചെന്ന് ഞാൻ ആ ഫസ്റ്റിൽ തന്നെ ചെന്ന് ആ പരിപാടി അടിച്ച്. അന്ന് എനിക്ക് 17 രൂപയാണ് തന്നത് അന്നത്തെ കൂലി. അപ്പോൾ ഫസ്റ്റിൽ സിമ്പിളടിക്കാനാണ് ഞാൻ ചെന്നത്. ഒരു പാട്ടിനെ ഞാൻ സിമ്പിൾ അടിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഡ്രം അടിക്കുന്ന ആൾക്ക് പെട്ടെന്ന് കൈ ഇങ്ങനെ വർക്ക് ചെയ്യാത്ത മാതിരി. അപ്പോൾ ഞാൻ ആ മുപ്പിള പുള്ളീനോട് ചോദിച്ചു, ഞാൻ അടിക്കട്ടെ ചോദിച്ചു. ഞാൻ സ്കൂളിൽ ഡെസ്കിൻ്റെ മുകളിലൊക്കെ മുട്ടി പാടുന്നു കുട്ടികളൊക്കെ പാട്ട് പാടുമ്പോൾ. എന്നാൽ നീ അടിയടാന്ന് പറഞ്ഞു. അന്ന് മുതലേ ഞാൻ ഡ്രമ്മായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. പിന്നെ പാട്ടുകൾ കേൾക്കും, ഞാൻ സ്റ്റിക്ക് എടുത്തിട്ട് അടിച്ച് പഠിക്കും. അങ്ങനെയാണ് ഈ ബാൻഡിലേക്കാണ് ഞാൻ വരുന്നത്.
0: 19 കൊല്ലം മുമ്പുള്ള കോഴിക്കോട്ടെ ബാൻഡ് ടീമുകളെ കുറിച്ചൊക്കെ താങ്കൾക്ക് നല്ല ഓർമ്മയില്ലേ?
1: മാസ്റ്റർമാർ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് എനിക്ക്. 1932 ഫസ്റ്റിൽ ബാൻഡ് ഇവിടെ വരുന്നത്. അന്നൊരു സ്പോൺസർ മാസ്റ്ററും ഒരു മത്തായി ചേട്ടൻ, ഇവർ രണ്ടാളും കൂടിയാണ് ഫസ്റ്റ് ബാൻഡ് ഇടുന്നത്, CC ബാൻഡ്. അതിൻ്റെ കൂടെ പിന്നെ വന്നത് MC പ്രഭാത്, പിന്നെ ഒരു പീറ്റേഴ്സ് ബാൻഡ്. അതാണ് 4 ബാൻഡാണ് ഫസ്റ്റിൽ ഇവിടെ കോഴിക്കോടുള്ളത്. അതിൽ നിന്നാണ് ആൾക്കാരിങ്ങനെ പൊട്ടിമുടിച്ച് ഇങ്ങനെ പല ടീമുകളാക്കിയിട്ട് വന്നിട്ടുള്ളത്.
0: താങ്കളൊക്കെ കലയിലേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് ആദ്യം തുടങ്ങിയ CC ബാൻഡ്, കാലിക്കറ്റ് ക്രിസ്ത്യൻ ബാൻഡ്. ആ ബാൻഡ് സംഘം അന്ന് നിലവിലുണ്ടായിരുന്നോ?
1: ആ ഉണ്ടായിരുന്നു. അന്ന് ഇവർ എല്ലാവരും ഓരോരുത്തർക്ക് അറിയാം. മാസ്റ്റർമാരുണ്ടായിരുന്നു ഇത് പഠിപ്പിക്കാൻ. ഈ ഫോറിനേഴ്സ് ആയിരുന്നു അന്ന് അധികം ക്ലാസ് കൊടുത്തിട്ടുണ്ടായത്. ഭയങ്കര ചിട്ടിയാണ് വരുന്നതൊക്കെ. ഫങ്ഷന് പോണ സമയത്ത് നമ്മളെ മാത്രം ഡ്രസ്സൊന്നുമല്ല, നല്ല പടച്ചട്ട പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ പോകില്ല, അവരെ ബട്ടൺ പൊളിപ്പിക്കണം. എന്നാലൊക്കെ തന്നെ ബാൻഡിൽ ചാൻസ് കിട്ടുള്ളൂ. അന്നത്തെ എൻ്റെ ഏട്ടന്മാരുടെ കാലത്തുള്ള കാര്യമാണ് പറയുന്നത്. അവരിൽ നിന്നാണ് ഇവർ പഠിച്ചിട്ടുണ്ടാക്കിയതെന്ന്. എൻ്റെ ഒരു ഏട്ടനിൽ നിന്ന് ഞാനിത് പഠിച്ചത്. എനിക്കൊരു 9 മാസ്റ്റർമാരോളുണ്ട്. ഏട്ടൻ്റെ പേര് ടൈറ്റസ് എന്നാണ്. പിന്നെ ഒരു ബേബി ഏട്ടൻ, പിന്നെ ഒരു ചന്ദ്ര മാസ്റ്റർ, ബാവുട്ടി മാസ്റ്റർ, ദാസം മാസ്റ്റർ,

0: ഒരു പീറ്റർ മാസി, പിന്നെ ഒരു പൗലോസ് മാസി, അങ്ങനെ ഒരു 9 മാസിമാരുടെ അടുത്ത് ഞാൻ കഴിവ് കുറച്ചെ കുറച്ചെ കിട്ടീനി. പക്ഷേ മുഴുവനായിട്ട് കിട്ടൂല, ഇത് കടൽ പോലെ പരന്നു കിടക്കില്ലായിരുന്നു, ചെറിയ ചെറിയ കഷ്ണങ്ങൾ അങ്ങ് കിട്ടുന്നു, അതിലിങ്ങനെ മുന്നോട്ട് പോണു.
1: അന്നത്തെ ഒരു ബാൻഡിൻ്റെ അവതരണങ്ങൾ എന്തിനൊക്കെ വേണ്ടിയായിരുന്നു അന്ന് ബാൻഡ് ഉപയോഗിച്ചിരുന്നത്? സാധാരണ നിങ്ങൾക്ക് ബാൻഡ് കാണാനുള്ള അവസരം എങ്ങനെയായിരുന്നു?
0: അന്ന് മറ്റേ ഫുട്ബോൾ ജയിച്ചാൽ, പിന്നെ ചെറിയ സ്കൂളിൽ എലക്ഷൻ ഉണ്ടല്ലോ, അതിന് ബാൻഡ് വരും, പിന്നെ തിരഞ്ഞെടുപ്പിന് വരും, പിന്നെ ഈ സിനിമേൻ്റെ പരസ്യത്തിന് വേണ്ടി പോകും, സർക്കസ് വന്നാൽ അതിന് ബാൻഡായിട്ട് പോകും, പിന്നെ വലിയ വലിയ വലിയ ഷോപ്പിൻ്റെ ഇതിന് പരസ്യം. അങ്ങനെയൊക്കെയാണ് ഈ ബാൻഡുകൾ കൂടുതൽ കാണുന്നത്. ഇപ്പോഴൊന്നും അതൊന്നും ഇല്ല, ഇപ്പോഴൊക്കെ മാറിയില്ല കാലം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇപ്പോൾ ആരും വരുന്നില്ല, കാരണം ഇത് പഠിച്ചുണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ട്, കുറേ ത്യാഗങ്ങൾ സഹിക്കണം. ആൾക്കാർക്ക് കാണുമ്പോൾ ഇത് രസമാണ്, പക്ഷെ നമ്മളത് പഠിച്ചുണ്ടാക്കിയിട്ട് പോകണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞാൽ 30-40 ആളൊക്കെ ടീം. ആ 40 ആൾ പോണ ടീം ഞങ്ങൾ 4 ആൾ നിന്നിട്ട് അവിടെ പണിയെടുക്കുന്നു. ഒരു പീപ്പിളായിട്ട് പോയിട്ട് ആ ഫംഗ്ഷൻ വിജയിപ്പിച്ചിട്ട് വരും. അതിനൊരു ത്രാണി വേറെ തന്നെ വേണം, അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമാണ്.
1: താങ്കളുടെ ബ്രദർ ടൈറ്റസ്, അദ്ദേഹം ഒരു കാലത്ത് ആകാശവാണിയിലൊക്കെ വന്ന്
0: വായിച്ചിട്ടുള്ള ആൾ, ഒരു 80-82 ആ കാലത്തിലൊക്കെ ടൈറ്റസ് ആട്ടം മരിച്ചിട്ട് 90-ലാണ് മരിക്കുന്നത്.
1: ടൈറ്റസ് ഏട്ടൻ കൂടാതെ താങ്കളുടെ വീട്ടിൽ ഈ കലാ അഭിരുചിയുള്ളവർ ആരൊക്കെയായിരുന്നു?
0: എൻ്റെ അപ്പൻ്റെ അപ്പൻ ക്ലാനറ്റ് വായിച്ചെന്നൊക്കെ പറഞ്ഞു, ഞാൻ കേട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അപ്പം വയ്യാണ്ട് കിടക്കുന്ന കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല, പിന്നെ അതിനെപ്പറ്റി ചോദിച്ചറിയാനുള്ള ഇത് കിട്ടിയില്ല. ഈ വിവരം തന്നെ കിട്ടിയത് എൻ്റെ ഒരു ജോൺ മാത്യു എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാളെ പപ്പയാണ് ഈ മത്തായിട്ട്, അയാളെ സ്നേഹിതനാണ് എൻ്റെ പപ്പ. അപ്പം അയാൾ മുഖാന്തരമാണ് എനിക്ക് പഴയ കാലത്തെ ഓർമ്മകൾ കുറച്ചാണ് കിട്ടിയത്.
1: കോഴിക്കോട്ട് എവിടെയായിരുന്നു താങ്കളുടെ കുടുംബം താമസിച്ചിരുന്നത്?
0: ബീച്ചിൻ്റെ മുന്നിൽ തന്നെ, പാറക്കാട്ട് പറമ്പ്
1: ബീച്ച് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ.
0: ആ മുന്നിലുള്ള പാറക്കാട്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അവിടെയായിരുന്നു ഞങ്ങൾ. അതിൻ്റെ മുന്നൊക്കെ എവിടെയായിരുന്നു എനിക്ക് വലിയൊരു പിടുത്തമില്ല. ഒരു 3-4 തറമുകളൊക്കെ മുന്നേ ഞങ്ങൾ ഗോവക്കാരാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഐഡിയ എനിക്കില്ല, ഞാൻ ഒരു 4 തലമുറൻ്റെ അപ്പുറത്തൊക്കെയാണ് എനിക്ക് ഓർമ്മ. ഇപ്പോൾ പഴയ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാർ ആരും ഇല്ലാന്ന് തന്നെ.
1: താങ്കളിപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം യാദൃശ്ചികമായി കടന്നു വന്ന ഒരാളാണ്, അതേ സമയത്ത് വലിയ താല്പര്യമുണ്ട്.
0: ആ
1: പിന്നീട് ആ ഒരു പരിശീലനവും പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതിൽ എന്തൊക്കെയാണ് ഉപകരണങ്ങൾ ഇവിടെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്?
0: അന്ന് ക്ലാർനെറ്റ്, ട്രംപറ്റ്, ഒരു കോർണറ്റ്, പിന്നെ ഒരു എഫോണ്, ആ 4 സാധനം ഉപയോഗിക്കല്. ട്രംപറ്റ് ആണ് മെയിനായിട്ട്, കോർണറ്റ് ആയിരുന്നു ആദ്യം പഠിച്ചത്, പിന്നെ ട്രംപറ്റിലേക്ക് കയറി. ഫസ്റ്റ് സൈഡ്രമ്മ്, ഡ്രമ്മ്, സിമ്പിൾ, ഇത് 3 എണ്ണമാണ് കാട്ടിത്തന്നത്. പിന്നെ വായിക്കാനാണ് ഈ മാസ്റ്റർമാരുടെ സഹായം ഞങ്ങൾ തിരിയുന്നത്. എന്ന് അന്ന് പറഞ്ഞാൽ ഫുൾ ടീം ഒരു 8-10 ആൾ പോകുള്ളൂ, അത് നല്ല രസമാണ് കേൾക്കാനായിട്ട്. ഒരു 3 മേള ഉണ്ടാവുള്ളൂ, ഇവരൊരു 5 വായന ഉണ്ടാവും. 5 വായന ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഇട്ടിട്ട് ശരിക്കും ഒരു ഹാർമോണിയം സെറ്റ് ചെയ്ത മാതിരി ഉണ്ടാവും, വായന ഒക്കെ കേൾക്കാൻ, ഓർഗനൊക്കെ സെറ്റ് ചെയ്ത അതേമാത്ര പരിപാടിയാണ്. ഇന്നിപ്പോൾ അത് പറ്റുന്നില്ല, കാരണം ഇന്നിപ്പോൾ 30-40 ആൾ വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടു നടക്കണമെങ്കിൽ കുറച്ച് നയിപ്പുണ്ട്. നമ്മളെ വിരലും വരെ 5 ആൾ 5 സോഫാക്കാരായിരിക്കും, ഇവരൊക്കെ കൂട്ടി ഒഴിപ്പിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകണം. ആ പ്രോഗ്രാം സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും. അയൽവാസികൾ വായിക്കുന്ന സമയത്ത് വെറും കച്ചറയാ, കാരണം ഇത് നമ്മൾ പഠിക്കുമ്പോൾ പൊട്ട സ്വരങ്ങളാണ് വരല്. സരിഗമ വായിക്കുമ്പോൾ ആൾക്കാർ വെറും തുടങ്ങിപ്പോയ രാവിലെ തന്നെ തുടങ്ങും വെച്ചിരുന്ന അരവളി. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമായി, പിന്നെ നമ്മളെ ടൂണുകൾ കേൾക്കുമ്പോൾ ഉണ്ടാണ്ട് നിൽക്കും. ആ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 3-4 മാസം ഈ കെടുന്നതിന് മാസ്റ്റർമാർ വായിക്കട, ഉറക്കണം വായിക്കട, എന്നാലും അങ്ങോട്ട് പുറത്ത് പോയി വായിക്കാൻ കഴിയുള്ളൂ. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എൻ്റെ തന്നെ അയൽവാസി ഇതിങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിൽ വരെ കയറേണ്ടി വന്നിട്ടുണ്ട്, ഇവ ഇങ്ങനെ വായിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പ്രായമുള്ള ആൾക്കാരുണ്ട്, പിന്നെ അധികം ഇവരെ സഹിക്കാണ്ടാകുമ്പോൾ ബീച്ചിലേക്ക് പോകും. ബീച്ചിൽ കുറച്ചു നേരം വായിക്കുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വന്നിരിക്കുന്നു, അത് വായിക്കും ഇത്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന ഉള്ള കോൺട്രസ്റ്റും. പിന്നെ കുറേ പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട് പോലീസിലൊക്കെ വന്നിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ട്, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഓരോരുത്തർ വരും, എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ കാട്ടി കൊടുക്കും.
1: കോഴിക്കോട്ട് ആ കാലത്തൊക്കെ തിരുവാതിര കാലത്ത് ഒരു വലിയ
0: ആഘോഷമായിരുന്നു.
1: ആ ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ്?
0: അതെന്ന് വെച്ചാൽ വൈകുന്നേരം 4 മണിക്ക് കൊണ്ടുപോകും ഞങ്ങളെ. കൊണ്ടുപോയി കഴിഞ്ഞാൽ പിറ്റേന്ന് ഒരു 8 മണി 9 മണിയാവും രാവിലെ. അതുവരെ ആൾക്കാർ വീട്ടിൽ ഉറക്കുകഞ്ഞിട്ടൊക്കെ ഇരിക്കലുണ്ട്.
1: ഈ 4 മണിക്ക് നമ്മൾ ചെന്നാൽ ഒരു പ്രദേശത്ത് പുറപ്പെട്ടാൽ അത് ഇങ്ങനെ നടക്കുന്നല്ലേ?
0: നടക്കുന്നു. ചിലപ്പം ഒരു 10-32 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടാവും, കാരണം ഇവർക്ക് പൈസ വേണേ നമുക്ക് തരണ്ടേ. അപ്പോൾ ഇവർ പോകണം പറയുന്ന വഴിക്കൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വരും. ശരിക്കും നല്ല അധ്വാനം തന്നെ. ആൾക്കാർക്ക് കാണുമ്പോൾ രസമാണ്. നമ്മൾ നല്ല കഷ്ടപ്പാട്, വെയിൽ, മഴ, മഞ്ഞ് എല്ലാം കൊള്ളണം. നമ്മളെ പണിക്ക് റെസ്റ്റ് ഇല്ലല്ലോ. ആ ചില സ്ഥലത്ത് ചെന്ന ആൾക്കാർ തുടർച്ച ഒരു പാട്ട് വായിച്ചു, 2 മിനിറ്റ് കേൾപ്പം വായിക്കി വായിക്കി. അപ്പോൾ ചിലരോട് നമ്മൾ ഇത് ടേപ്പ് റെക്കോർഡല്ല, മനുഷ്യനാണ് തോന്നുന്നത്.
1: ആദ്യകാലത്തൊന്നും ഇപ്പോഴും തമ്മിൽ ഈ വായനയിൽ വരുന്ന രീതികളിൽ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പണ്ട് നമ്മൾ ഈ കോമ്പോസിഷൻസ് ആണോ വായിച്ചിരുന്നത്, പിന്നെ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് മാറുകയാണോ, എങ്ങനെയാണ് ആ ഒരു കാലത്തെക്കുറിച്ച് എങ്ങനെയാണ്?

0: നമുക്ക്
1: അങ്ങനെ
0: പറയാൻ
1: സിനിമ
0: പറ്റും.
1: സോങ് അധികം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സോങ്ങുകളാണ്, സിനിമ ഗാനങ്ങൾ അധികം ഉണ്ടാവില്ല, അധികം വെസ്റ്റേൺ ട്യൂണുകളാണ് വായിക്കൽ. ഇപ്പോഴത്തെ കാലത്ത് വെസ്റ്റേൺ ആർക്കും വേണ്ട, ഇപ്പോൾ എല്ലാവർക്കും സിനിമ ഗാനങ്ങൾ മതി. എന്തൊക്കെ സിനിമ ഗാനമാണോ അതൊക്കെ വായിക്കേണ്ടി വരുന്നത്. പണ്ട് കാലത്ത് അതല്ല, നല്ല നല്ല രസമുള്ള ട്യൂണുകൾ വായിക്കുക, ഇംഗ്ലീഷ് ട്യൂണൊക്കെ വായിക്കുക. ഇപ്പോഴൊക്കെ ടപ്പാൻ കുത്ത് വായിക്കാനാണ് പറയുക. ക്ലാസിക്കൽ സോങ് ഒന്നും വേണ്ട. തൃശ്ശൂർ ഭാഗത്തൊക്കെ ക്ലാസിക്കൽ വേണം, ഇവിടത്തെ അത് പറ്റില്ല. ഇവിടത്തെ അടിച്ചുപൊളി, അടിച്ചുപൊളി ഉണ്ടെങ്കിൽ ഇവിടെ നടക്കുകയുള്ളൂ. നാലാളായിട്ടല്ലേ സാറ് പോകുന്നത്, അപ്പോൾ അവരെ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യിക്കണം, അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യും, അങ്ങനത്തെ പാട്ടുകൾ വായിക്കുള്ളൂ. ഞാൻ 83 ജയിൽ വാർഡറായിരുന്നു ഇവിടെ കോഴിക്കോട്. അത് കഴിഞ്ഞ് 84 പോലീസിലേക്ക് പോയി. പോലീസിൽ പോയി ഫുട്ബോൾ വലിയ പ്രാന്തനായിരുന്നു ഫുട്ബോൾ. ആ കളിച്ച് ആ ട്രെയിനിങ് സമയത്ത് പരിക്ക് പറ്റി. എന്നിട്ട് ഇവരെ തന്നെ പോസ്റ്റ് ചെയ്ത് KFP ഫോർത്തിലേക്ക്. അവിടെ ചെന്ന് പെരടൊക്കെ എടുക്കുമ്പോൾ കാലിന് നീരൊന്ന് അങ്ങനെ. പിന്നെ തൊഴിൽ കയ്യിലുണ്ട്, ബാൻഡും ഉണ്ട്, അത്യാവശ്യം ടൈലറിങ്ങും കയ്യിലുണ്ട്. അതിനെ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകല്ലോ. രണ്ട് പിള്ളേരാണ്, ആൺകുട്ടികളാണ്. അതിൽ ഒരാൾ ഇപ്പോൾ ഇവിടെ സെൻറ്റ് സേവ്യർ കോളേജിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാൾ എഞ്ചിനീയറാണ്. അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ പണിയിലേക്ക് നിങ്ങൾ ഇടപെടരുത്, എനിക്കാവതുള്ള കാലം വരെ ഞാൻ പോകും. ഞാൻ ഊതിയിട്ട് ഒച്ച വരാണ്ടപ്പോൾ ആ കോഴി മുടക്കും, പിന്നെ മേളത്തിനെങ്കിലും പോകും, പിന്നെ വയ്യാണ്ടാകുമ്പോഴല്ലേ അപ്പം നിങ്ങൾ നോക്കി. ദൈവം അനുഗ്രഹിക്കട്ടെ.
2: സ്വാഭാവികമായിട്ടും പാറ്റിക്കിൻ്റെ ഓർമ്മയിൽ കുറേ നല്ല മുഹൂർത്തങ്ങൾ പല ഭാഗങ്ങളിൽ ചെയ്ത് അവതരിപ്പിച്ച കുറേ പരിപാടികളുണ്ട്. എന്നാലും ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചില തരത്ത് പോയി വിചിത്ര അനുഭവങ്ങളിൽ പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ പോയി കുടുങ്ങി പോയതാവാം, അല്ലെങ്കിൽ ആസ്വദിച്ചതാവാം.
1: എനിക്ക് കുടുങ്ങിയെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു 5-8 ദിവസം പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ 6 ആളാണ് പോണത്. അന്നെന്ന് പറഞ്ഞാൽ ബാൻഡ് സെറ്റർ പോയി കഴിഞ്ഞാൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മത്സരങ്ങളാണ്, ഈ കയറിനെ കൊണ്ടുള്ള കളികളാണ്. അങ്ങനെ എൻ്റെ കൂടെ ഒരു 3 നല്ല നല്ല പ്ലെയേഴ്സായിരുന്നു. ആ ഞങ്ങളൊരു 5-6 ദിവസം തുടർച്ചയായിട്ട് പരിപാടി എടുത്ത് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുക. അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ തിരുവില്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് ഞങ്ങളെ കൊണ്ട് മത്സരിപ്പിക്കുക. അവർ ഉച്ച നേരത്ത് 2:30 നമ്മളിങ്ങനെ അടിക്കുക. ഞങ്ങളെ ചക്കന്മാർ അതിൻ്റെ മുകളിൽ കയറി സർക്കസ് കളിക്കാൻ നേരത്ത് മറിയുമ്പോൾ വീണ് ഉറക്കം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചക്കന്മാരെ മേലേക്ക് മണ്ണ് വാരിയിടുക, ഒരു സഹിയില്ല. അപ്പം ഞാൻ, എനിക്ക് വേറൊരു നമ്പറുണ്ട്, ഈ മുടിയുമ കെട്ടിയിട്ട് ബാൻഡ് അടിക്കും. അത് രാത്രിയാണ്, 11 അടിക്കുക. അന്ന് ഞാൻ പകൽ മുടിയുമ കെട്ടേണ്ടി വന്നു. പകൽ മുടിയുമ കെട്ടി ഒരു ആ ഈ മത്സരം നടക്കുന്ന ഗ്രൗണ്ടിന് മുകളിൽ ടൈലർ ഉണ്ടായിരുന്നു. ടൈലർ ഷോപ്പ് ചെന്ന് ഞങ്ങൾ കളിക്കുന്ന കയറിൻ്റെ മുകളിൽ തുണി കുറേ ചുറ്റി. അപ്പോൾ ഇത് വെയിറ്റ് വരണം, ഇത് വെയിറ്റ് ഉണ്ടെങ്കിലേ മുടിനെ കൊണ്ട് താങ്ങുള്ളൂ. കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കി എന്നിട്ട് വന്നിട്ട് ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് അതുവരെ മണ്ണിട്ട് കയറിയിരുന്നു. ഈ മുടീനത് അടിച്ചോടുകൂടി ആൾക്കാർ ഓരോ മേലേക്കൊക്കെ മാറ്റി എന്നെ എടുത്ത് പൊന്തിക്കലും ചേക്കെ പോകുക. അങ്ങനത്തെ നല്ലൊരു അനുഭവമുണ്ട്. എന്നിട്ട് അന്ന് രാത്രി ഇതേമാതിരി ആൾക്കാർ പറഞ്ഞു, നിങ്ങളെ കളി നമുക്ക് രാത്രി കാണണോ. ഞാൻ പറഞ്ഞു, അത് തീനെ കൊണ്ടുള്ള കളിയാണ്, ആയിക്കോട്ടെ നമുക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു. രാത്രിത്തെ മത്സരം നിങ്ങൾ ഗംഭീരമാക്കണം, അന്നേരം നിങ്ങൾക്ക് പൈസ തരുള്ളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. രാത്രി കളി തുടങ്ങി. അങ്ങനെ പൊന്തത്തിൽ മണ്ണൊക്കെ കെട്ടി അടിച്ച ആൾക്കാർക്ക് ഭയങ്കര ജോളി. അപ്പോൾ മണ്ണെണ്ണ കെട്ടി അടിച്ച് ഞാൻ പന്തങ്ങനെ പിടിച്ചിരിക്കും, ആൾക്കാരൊക്കെ ഓടി വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് അടിക്കാനായിട്ട് വരുന്നത് നോക്കുമ്പോൾ എനിക്ക് പ്രസൻറ്റ് തരാൻ വേണ്ടിയിട്ട് പൈസ. അന്ന് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒരു നേരം വിളിക്കുന്നപ്പോൾ ഒരു 30 രൂപ 35 രൂപ കിട്ടുള്ളൂ. ഈ പ്രസൻറ്റേഷന് അന്ന് തന്നെ ഒരു 1,300 രൂപ 1,400 രൂപ കിട്ടി. ആ ഒരൊറ്റടിയിൽ അത് വല്ലാത്തൊരു അനുഭവം, അത് മറക്കില്ല ഞാൻ ജീവിതത്തിൽ.
2: കല തന്നെയാണ് നമ്മളെ ഏത് പ്രതിസന്ധിയിലും
1: രക്ഷപ്പെടുത്തി. ഇതിനെ കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടുള്ളൂ, കാരണം എൻ്റെ മക്കളൊക്കെ ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ത്യാഗങ്ങൾ അറിയുന്ന സമയത്ത് അവർക്ക് പഠിക്കാനുണ്ട്. എല്ലാവരും പറഞ്ഞു, ആ ഓ നശിപ്പിക്കാൻ പോവാ മക്കളെ, കാരണം ഈ ഫീൽഡിൽ ഇറങ്ങിയാൽ വെള്ളടി ഇതെല്ലാം കൊടുക്കുന്നു. ഇന്ന് വരെ ഒന്നും ഉണ്ടല്ലോ, കാരണം അവരെന്നെ കണ്ടിട്ടാണ് പഠിക്കുന്നത്.
2: പാട്രിക്കിൻ്റെ ബാൻഡിൻ്റെ പേരെന്താ?
1: PG ബാൻഡ്, പാട്രിക് ഗാൻ.
2: കോഴിക്കോടിൻ്റെ തെരുവീഥികളെ കഴിഞ്ഞ ഒരു 1/2 നൂറ്റാണ്ട് കാലത്തോളം ത്രസിപ്പിച്ച ഒരു കലാകാരൻ, ഒരു വാദ്യ കലാകാരൻ, ബാൻഡ് കലാകാരനാണ് പാട്രിക് ആന്റണി ഫെർണാണ്ടസ്. ഏതൊരു കലാകാരനെയും പോലെ നിറഞ്ഞ തൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഈ അനുഭവങ്ങൾ പങ്കിടാൻ ഇവിടെ എത്തിയത്. താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും താങ്കളുടെ സഹപ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. കോഴിക്കോട്ടെ ബാൻഡ് സംഘങ്ങളിൽ കലാകാരനായും സംഘാടകനായും 50+ വർഷങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്ന പാട്രിക് ആന്റണി ഫെർണാണ്ടസ് ആണ് തൻ്റെ കലാജീവിതത്തെക്കുറിച്ച് നമ്മളുമായി പങ്കുവച്ചത്. നിർവഹണ സഹകരണം ആദിത്യൻ SS. ഒരു തെരുവിൻ്റെ കഥ.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.

1982 റിലീസായ നിക്കാഹ് എന്ന ചിത്രത്തിന് വേണ്ടി സൽമ ആഗ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗായിക സൽമ ആഗ അറിയപ്പെടുന്ന നടി കൂടിയാണ്. ഈ ചിത്രത്തിലെ നായികയും സൽമ തന്നെ. ഈ പാട്ടിന്റെ ഈണമൊരുക്കിയത് ബോംബെ രവി എന്ന പേരിൽ നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ രവിയാണ്.

0: ഒരു ലിറ്റർ
1: വെളിച്ചെണ്ണ
0: ഉമ്മക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി. ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
9: മസ്തിഷ്ക ജ്വരം സ്വീകരിക്കാവുന്ന പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണ്? ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ.
10: മസ്തിഷ്ക ജ്വരം എന്ന വാക്ക് സമീപകാലത്ത് വാർത്താ തലക്കെട്ടുകളിൽ സ്ഥിരമായിട്ടുള്ളൊരു സാന്നിധ്യമായിരുന്നു. എന്താണ് മസ്തിഷ്ക ജ്വരം? സാധാരണയായി സൂക്ഷ്മജീവികളോ രാസവസ്തുക്കളോ മസ്തിഷ്കത്തിൽ വീക്കം ഉണ്ടാക്കുകയും പനിയോടൊപ്പം അപസ്മാര ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ വ്യത്യാസം ഉണ്ടാവുന്ന അവസ്ഥയാണ് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം. ഈ അടുത്ത കാലത്തെ മുൻപ് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിലൊക്കെ ധാരാളം കേസുകൾ ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും മസ്തിഷ്ക ജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിൽ മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഈ രോഗം വന്നു പോയാൽ ഏകദേശം 30-50% ആളുകളിൽ ദീർഘകാല വൈകല്യങ്ങൾ ഉണ്ടാവുകയും 30% ആളുകൾ മരണപ്പെടുകയും ചെയ്യാം. ഇതിന് പ്രത്യേകമായ ചികിത്സകളില്ല. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല. എന്നാൽ കൊതുകുകൾ വഴി അത് നീർക്കാക്കകൾ അല്ലെങ്കിൽ ജല പക്ഷികൾ അല്ലെങ്കിൽ പന്നികളിൽ നിന്ന് ഈ വൈറസ് മനുഷ്യരിലേക്ക് കൊതുക് വഴിയാണ് പകരുന്നത്. നമുക്കെങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാം? കൊതുകുകളുടെ നിയന്ത്രണമാണ് ഒന്ന്. എന്നാൽ ഒരു പരിധിക്കപ്പുറം നമുക്കറിയാം കൊതുകുകളെ നിയന്ത്രിക്കാൻ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം വളരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഒരു വാക്സിൻ വർഷങ്ങളായി അല്ലെങ്കിൽ 10 ഉപയോഗത്തിലുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഏഷ്യയിലെ ചൈന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളം മസ്തിഷ്ക ജ്വരം, ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം കേസുകൾ ഉണ്ടായിരുന്നതാണ്. അവിടെയൊക്കെ മുൻപേ ഉപയോഗിക്കുന്നതും ഇന്ത്യയിൽ 10 ഉപയോഗിക്കുന്നതുമായ ഈ ഒരു വാക്സിൻ കേരളത്തിൽ തന്നെ ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ 10 ഉപയോഗിക്കുന്ന ഈ വാക്സിൻ കോഴിക്കോട് ജില്ലയിലും കഴിഞ്ഞ 2-3 ലഭ്യമായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 15 താഴെയുള്ള കുട്ടികളിൽ ആണ് ഈ രോഗമൂലം, ജാപ്പനീസ് ജ്വരം മൂലമുള്ള മരണങ്ങൾ കൂടുന്നതും ലക്ഷണങ്ങൾ കൂടുന്നതുമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ളവരെ, 1-15 പ്രായത്തിലുള്ളവർക്കാണ് ഈ ഒരു വാക്സിൻ നൽകേണ്ടത്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ 2 ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വാക്സിൻ നൽകിക്കഴിഞ്ഞു. വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു വാക്സിനാണ്. വളരെ ലഘുവായിട്ടുള്ള വാക്സിൻ എടുത്ത സ്ഥലത്ത് വരുന്ന ചെറിയ വേദനയോ ചുവപ്പോ ചെറിയൊരു പനി തലവേദന ഇത്തരത്തിലുള്ള ലഘുവായിട്ടുള്ള പാർശ്വഫലങ്ങൾ വളരെ അപൂർവമായിട്ടുള്ള കുട്ടികൾ കണ്ടേക്കാം. എന്നല്ലാതെ ഇത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു വാക്സിനാണ്. ജെൻവാക് എന്ന് പറയുന്ന നിർജീവമാക്കിയ സുരക്ഷിത വാക്സിനാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ 31 ഈ വാക്സിൻ നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുത്തിവയ്പ്പ് നടക്കുന്ന ദിവസങ്ങളിൽ ലഭ്യമാവുന്നുണ്ട്. തീർച്ചയായിട്ടും ആരെങ്കിലും ഈ വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. സ്കൂളുകളിൽ വെച്ച് ഈ വാക്സിൻ 2 കുട്ടികൾക്ക് നൽകിയിരുന്നു. ആ സമയത്ത് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ കാലയളവ് ഈ മാസത്തോടുകൂടി അല്ലെങ്കിൽ 31 നമുക്ക് പൂർത്തീകരിക്കുകയാണ്. അതിനുള്ളിൽ തന്നെ ഈ ഒരു വാക്സിൻ ലഭിക്കാനുള്ള കാര്യങ്ങൾ ഏറ്റവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരോട് ബന്ധപ്പെടണം. പല മസ്തിഷ്ക ജ്വരങ്ങളിൽ വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാവുന്ന ഒരേ ഒരു മസ്തിഷ്ക ജ്വരമാണ് ജപ്പാൻ ജ്വരം. രോഗം വന്നാൽ കൃത്യമായ ചികിത്സ ഇപ്പോഴുമില്ല. മരണനിരക്ക് 30% ഉള്ളതുമായ ഈ ഒരു അസുഖം

0: രോഗസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ സ്വീകരിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായതും ഫലപ്രദവുമായ രീതിയാണ് ഈ വാക്സിനേഷൻ അവർക്ക് നൽകുക എന്നത്. അത് നമുക്ക് ഉറപ്പുവരുത്താം. താങ്ക് യു.
1: മസ്തിഷ്ക ജ്വരം തടയാനുള്ള പ്രതിരോധ മാർഗങ്ങൾ വിശദീകരിച്ചത് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
4: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
3: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ID കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
5: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
7: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
8: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
9: KK സോറാബായ് പാടി 1952 പുറത്തിറങ്ങിയ ഒരു ഗ്രാമഫോൺ ഗാനം. യാഥാസ്ഥിതിക പക്ഷത്ത് നിന്ന് ആധുനിക സ്ത്രീ ജീവിതത്തെ നോക്കിക്കാണുന്ന ഈ പാട്ടിന്റെ ഗാനസാഹിത്യം PA സെയ്ദിന്റേത്. സംഗീതം

0: നിങ്ങൾ കേട്ട ഗ്രാമഫോൺ ഗാനം പാടിയത് കെ കെ സോറാബായ്. ഗാനമൊരുക്കിയത് പി എ സെയ്ദ്, ടി എ കല്യാണം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
2: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
3: ഒപ്റ്റിക് അവന്യൂ, ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി.

0: ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റി വെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ജനവിധി നൽകിയ വലിയ ഉത്തരവാദിത്തവുമായി കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ അധികാരമേറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിസഭയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസാഗരത്തെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്തത്. അധികാരമേറ്റ ഉടനെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ ആരംഭിക്കാനും മുതിർന്ന പൌരന്മാർക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും ആശാവർക്കർമാരുടെയും മറ്റ് അങ്കണവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കാനും തീരുമാനമെടുത്തു കഴിഞ്ഞു. ആശാവർക്കർമാർക്ക് ആദ്യഘട്ടമായി പ്രതിമാസ വേതനത്തിൽ 3000 രൂപയുടെ വർധനവാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 9000 രൂപയിൽ നിന്ന് അവരുടെ പ്രതിമാസ വേതനം ഇതോടെ 12000 മാറും. തങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച തീരുമാനത്തെ വലിയ സന്തോഷത്തോടെയാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാർ വരവേൽക്കുന്നത്. ശ്രദ്ധയിലാദ്യം ആശാവർക്കർമാരുടെ സമരത്തിന് നേതൃത്വം കൊടുത്ത മിനി.
3: 266 സമരം ചെയ്തുകൊണ്ട് വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് അടിസ്ഥാന വേതനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാരായ സ്ത്രീ തൊഴിലാളികൾ നടത്തിയ സമരം കേരളത്തിൻ്റെ എല്ലാവരുടെയും മനസാക്ഷിയെ തൊട്ടുണർത്തിയ ഒന്നായിരുന്നു. അത് പട്ടിണി കിടന്നും മുടിമുറിച്ചും കേരളമെമ്പാടും തെരുവിൽ ഉറങ്ങിക്കൊണ്ടുള്ള സമരങ്ങൾ നടത്തിയും നിരവധി ഘട്ടങ്ങളിലൂടെ ആ സമരം കടന്നുപോയി. തൊഴിലാളികളെ സംബന്ധിച്ച്, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രയത്നിച്ച മുഴുവൻ ആശാ സഹോദരിമാരും ഈ സമരത്തെ പിന്തുണച്ച മുഴുവൻ പൊതുസമൂഹത്തോടും മാധ്യമപ്രവർത്തകരോടുമുള്ള എല്ലാവരോടുമുള്ള നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം സാധാരണക്കാരായ തൊഴിലാളികൾ, അതിദരിദ്രരായ ആളുകൾ, സ്ത്രീകൾ, വിധവകൾ, സ്വന്തമായി വീടില്ലാത്തവർ, രോഗബാധിതരായ മാതാപിതാക്കൾ തുടങ്ങി അതിദരിദ്രമായൊരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ കടന്നു പോകുന്ന സ്ത്രീ തൊഴിലാളികൾ തങ്ങൾക്ക് വേതനം കൂട്ടി നൽകണം, ഒരു ദിവസം 233 രൂപയിൽ നിന്ന് വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിലേക്ക് വരുമ്പോൾ ആ സമരത്തെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് ഗവൺമെൻറ്റാണ്. പക്ഷേ ഇച്ഛാശക്തി കൊണ്ട്, ധാർമ്മികത കൊണ്ട്, ധൈര്യം കൊണ്ട് അന്തസ്സാർന്നൊരു സമരം നടത്താൻ ആ സ്ത്രീ തൊഴിലാളികൾക്ക് കഴിഞ്ഞതിൻ്റെ പരിണത ഫലം കൂടിയാണ് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ഒരു വേതന വർധനവ് കൃത്യമായി നടപ്പിലാക്കാൻ അതിന് ഉത്തരവിടാൻ ഇന്ന് സാധിച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമാണ്. ഇത് സമരങ്ങളുടെ ഒരു വിജയമാണ്. ഇനി വരാൻ പോകുന്ന കാലത്ത് ഏതൊരു വിഭാഗം ആളുകൾക്കും ആത്മവിശ്വാസവും ആവേശവും പകരുന്ന ഒന്നായി മാറിയിരിക്കുന്നു.
2: KSRTCയിൽ സ്ത്രീകൾക്കായുള്ള സൌജന്യയാത്ര സ്ത്രീകളുടെ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാവണം നടപ്പിലാക്കേണ്ടത് എന്ന് പറയുന്നു സ്ഥിരം KSRTC യാത്രക്കാരിയായ കണ്ണൂർ സ്വദേശിനി സനില.
4: ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്ന റൂട്ടിൽ എൻ്റെ വീട് തൊട്ട് കണ്ണൂർ വരെ, കണ്ണൂരാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ണൂർ വരെ 20 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടും അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ 40 രൂപ. അതിപ്പം 25 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ ഒരു മാസം 1000 രൂപയാണ് 1000 ചിലവ് വരിക. പിന്നെ അതിൽ കൂടുതലുള്ളവർക്ക് അതിൽ കൂടുതൽ പൈസ ചിലവ് വരുന്നുണ്ടാകാം. അപ്പോൾ നമ്മളെപ്പോലെ വരുമാനമുള്ള സ്ത്രീകൾക്ക് അതൊരു വലിയൊരു പ്രശ്നമല്ല. പക്ഷേ വളരെ സാധാരണ ആയിട്ട് ദിവസക്കൂലിക്കോ ഈ സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അത് ഒരു വലിയ ആശ്വാസം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവരെ വരുമാന പരിധി, അതായത് റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു മാനദണ്ഡത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് സൗജന്യയാത്ര നൽകുന്നത് നന്നായിരിക്കും. പിന്നെ ഗവൺമെൻറ് സർവീസിലും മറ്റ് നല്ല എന്താ പറയുക സാമ്പത്തിക സ്ഥിതിയുള്ളവർക്കും അങ്ങനെ ഒരു പിന്നെ യാത്രയുടെ, അതായത് സൗജന്യയാത്രയുടെ ആവശ്യമുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
2: മുതിർന്ന പൌരന്മാരുടെ സമഗ്രമായ സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. വയോജനങ്ങൾക്കായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഏജ് ഇന്ത്യയുടെ ഡയറക്ടറും കേരളത്തിന്റെ മേധാവിയുമായ ബിജു മാത്യു.
5: വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോകുന്ന വയോജനങ്ങളെ

സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും മറ്റും വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പുണ്ടാകുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നതാണ്. കാരണം പറയുകയാണെങ്കിൽ ഹെൽപ്പ് ഏജൻറ്റ് ഇപ്പോൾ 50 വർഷം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഏജൻറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷത്തിനും ആയി. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ ചെന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന് വയോജനങ്ങൾക്ക് അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ഇതായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മളുടെ എണ്ണം കൂടി, വയോജനങ്ങളുടെ എണ്ണം കൂടി. കാരണം ജനന നിരക്കും കുറഞ്ഞു, മരണ നിരക്കും കുറഞ്ഞു. അപ്പോൾ കൂടുതൽ കൂടുതൽ വയസ്സായവർ നമ്മളുടെ ഇടയിൽ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പം അത് വരുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ റിട്ടയർമെൻറ്റ് 56 ആണ്. ഈ 56 കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്നൊരു സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ചെയ്യാനില്ല, വേറൊരു സെക്കൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പം അങ്ങനെ വരുന്ന ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിലും കഷ്ടമായിരിക്കും. കാരണം മറ്റു വരുമാനമൊന്നുമില്ല, ആരെങ്കിലും മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പദ്ധതി

0: വരുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിലും കഷ്ടമായിരിക്കും. കാരണം മറ്റു വരുമാനമൊന്നുമില്ല, ആരെങ്കിലും മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പദ്ധതികളൊക്കെ വന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സമൂഹത്തിന് ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറുന്നൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ അപ്പോൾ ഈ പറഞ്ഞ പുതിയ വകുപ്പ് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെല്ലാം ഇതിനായിട്ട് പ്രത്യേകിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടിരിക്കുന്ന പറഞ്ഞാൽ പല പദ്ധതികളും ഇങ്ങനെയൊരു പ്രത്യേക വകുപ്പില്ലാത്തതുകൊണ്ട് അതിന് വേണ്ട ഒരു ഇത് കിട്ടുന്നില്ല, പലപ്പോഴും നിന്ന് പോകുന്ന അവസ്ഥയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതിങ്ങനെയൊരിത് വരുമ്പോഴത്തേനും ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പറഞ്ഞത് ജപ്പാനെ ഇതിനു വേണ്ടിയിട്ട് പഠിക്കും, ജപ്പാന്റെ ആണ് ഏറ്റവും ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, അവരെ പഠിച്ച് അവിടുത്തെ കാര്യങ്ങളും അതും നമ്മുടെ കേരളത്തിലെ സാഹചര്യമായിട്ട് നോക്കിയിട്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. അപ്പം ഏതായാലും ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. കാരണം മുഖ്യമന്ത്രി ഇതിന് ഒത്തിരി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഹെൽപ്പേജ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും വയോജനങ്ങളും വയോജനങ്ങളുടെ സംഘടനകളും ഒക്കെ വലിയൊരു ആശ്വാസമാണ് ഈ പുതിയ തീരുമാനം.
1: അധികാരമേറ്റയുടനെയുള്ള മന്ത്രിസഭാ യോഗവും അതിനെ തുടർന്നുള്ള തീരുമാനങ്ങളും ജനങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? മാധ്യമപ്രവർത്തകൻ രാജീവ് ശങ്കരൻ.
2: മന്ത്രിസഭയുടെ ഒരു വേഗത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ മന്ത്രിസഭ അധികാരത്തിലേറ്റതിൻ്റെ തൊട്ടു പുറകെ തന്നെ മുഖ്യമന്ത്രി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. അതിന് തൊട്ടു പുറകെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡ്വക്കേറ്റ് ജനറൽ എന്ന് തുടങ്ങിയ കീ പോസ്റ്റിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നു. അതായത് സർക്കാരിൻ്റെ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന വേഗം വളരെ എന്താ പറയുക, ആ വേഗം കൂടുതലായിരിക്കും അല്ലെങ്കിൽ അത് വേഗത്തിലെടുക്കും, തീരുമാനങ്ങൾ വേഗത്തിലെടുക്കും എന്നുള്ളൊരു സൂചന ഈ സർക്കാർ നൽകുന്നുണ്ട്. ഗോയിങ് ഫോർവേഡ്, അതായത് മുമ്പോട്ട് പോകുന്ന മുറയ്ക്ക് അതെങ്ങനെ നടപ്പാകും, എങ്ങനെയൊക്കെ ആയിരിക്കും അത് പോവുക എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും തുടക്കം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആലോചിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കാനുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ജനിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ സർക്കാരിൻ്റെ ഒരു ഫോർമേഷനെ കുറിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തു എന്നുള്ള കാര്യത്തിലാണ്. നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നു, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായി തോന്നാം. കാര്യം ഒരു സർക്കാരിൻ്റെ ഒരു ഭരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ ധനവകുപ്പിന് വലിയ റോളുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ധനവകുപ്പ് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഞാനൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ വി ഡി സതീശൻ എന്നുള്ള നേതാവ് എന്നുള്ള നിലയ്ക്കോ അല്ല പറയുന്നത്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതൊരു വലിയ ചലഞ്ചായിരിക്കും. ആ ചലഞ്ചിനെ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന വി ഡി സതീശൻ കൊണ്ടുപോവുക, ആ ചലഞ്ചിനെ ഏത് വിധത്തിലായിരിക്കും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കൗതുകം ഉണർത്തുകയോ നമ്മൾ ഗൗരവത്തോടെ അനലൈസ് ചെയ്യേണ്ടി വരികയോ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചും അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നും കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ തിരുത്തിയുമാണ് പുതിയ സർക്കാർ മുന്നോട്ടു പോകേണ്ടത്. വെല്ലുവിളികൾ ഏറെയുണ്ട്. പുതിയ സർക്കാരിന് വികസനത്തിന്റെയും നീതിയുടെയും പാതയിലൂടെ നമ്മെ നയിക്കാനാകുമെന്ന് പ്രത്യാശിക്കാം. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
5: ഹവാകർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
6: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താർ.

0: നീമാ സാൻഡിൽ ഹർബൽ ചന്ദൻ കാ എഹ്സാസ്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ

0: ഇത് ഹിന്ദോള രാഗം. 20-ാമത് മേളകർത്ത രാഗമായ നടുഭൈരവി രാഗത്തിന്റെ ജന്യമാണ്.
1: സഗമദ നിസ സാനിദ മഗസ.
0: വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗമാണ് ഹിന്ദോള.
1: ഗോവർദ്ധന ഗിരീശം
0: വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ്. ധാരാളം ഗാനങ്ങൾ ഈ രാഗത്തിലുണ്ടായിട്ടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാർ കമ്പോസ് ചെയ്ത് ജനപ്രിയമായിട്ടുള്ള ഒരു ലളിതഗാനമാണ്.
1: ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും
0: എന്ന് തുടങ്ങുന്ന ഗാനം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സാഗര സംഗമം എന്ന ചിത്രത്തിലെ ഓം നമ ശിവായ എന്ന ഗാനമാണ്. സംഗീതം ഇളയരാജ.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും ഫാർമസിയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ ചേതന.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല, എവിടെ ഇപ്പൊ ഒന്ന് കാണിക്കാം.
7: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ, റെറ്റിന ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ്. മാത്രമല്ല ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ഹലോ, നമസ്കാരം. കരിയർ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
10: ഞാൻ ദേവനന്ദയാണ് സംസാരിക്കുന്നത്.
9: എന്തിയുന്നു?
10: ഞാൻ ടീച്ചറാണ്.
9: എവിടെയാണ് പഠിപ്പിക്കുന്നത്?
10: കോഴിക്കോട് അക്കാഡമിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
9: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
10: കോഴിക്കോടാണ്, പുതിയങ്ങാടി എന്ന സ്ഥലം.
9: ഓക്കെ. പൊതുവിജ്ഞാന മേഖലയോടൊക്കെ താല്പര്യമുള്ള ആളാണ്?
10: കുറച്ചൊക്കെ.
9: നേരത്തെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ക്യൂസ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നോ?
10: അധികം പങ്കെടുക്കാറില്ലായിരുന്നു.
9: ശരി, ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ?
10: ഓക്കെ, കടക്കാം.
9: ഇന്നത്തെ ചോദ്യം ഇതാണ്. ബൾഗേറിയ ഈ അടുത്ത് അവരുടെ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ചത് ഏതാണ്?
10: ബൾഗേറിയ, അറിയില്ല. ഡോളർ അല്ലല്ലോ?
9: ഡോളർ അല്ല. നേരത്തെ ബൾഗേറിയൻ ലെവ് എന്ന ഒരു നാണയമായിരുന്നു, അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് പുതിയ നാണയം സ്വീകരിച്ചത്.
10: അറിയില്ല.
9: ഇത് കറൻസിയായി സ്വീകരിക്കുന്ന 21-ാമത്തെ രാജ്യമായി ബൾഗേറിയ മാറി. അറിയില്ലെങ്കിൽ ഉത്തരം ഞാൻ പറഞ്ഞാലോ?
10: അറിയുന്നില്ല.
9: ഉത്തരം യൂറോ. യൂറോ ആണ് ബൾഗേറിയ ഈ അടുത്ത് അവരുടെ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ചത്. ശരി, കരിയർ ക്വിസിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം.
10: വീണ്ടും വിളിക്കാം. താങ്ക് യു.
9: ബൾഗേറിയ ഈ അടുത്ത് അവരുടെ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ചത് യൂറോ ആണ്. യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ബൾഗേറിയ 2026 ജനുവരി 1 തങ്ങളുടെ മുൻകാല കറൻസിയായ ബൾഗേറിയൻ ലെവ് പൂർണ്ണമായി ഉപേക്ഷിച്ച് യൂറോ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ചത്. ഇതിലൂടെ യൂറോ കറൻസിയായി സ്വീകരിക്കുന്ന 21-ാമത്തെ രാജ്യമായി മാറി ബൾഗേറിയ. ബൾഗേറിയൻ ഭാഷയിൽ സിംഹം എന്നർത്ഥം വരുന്ന ലെവ് ആയിരുന്നു 1980 മുതൽ അവിടുത്തെ ഔദ്യോഗിക കറൻസി. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി.

0: റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
5: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
4: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
6: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
7: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
8: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
9: അന്ന് രാത്രി കുഞ്ഞുമാക്കോത വന്നപ്പോ ചീര സ്നേഹത്തോടും കണ്ണീരോടും കൂടി മനസ്സിലുള്ളതെല്ലാം ഇറക്കി വെച്ചുവെങ്കിലും കുഞ്ഞുമാക്കോത കൂട്ടിപ്പിടിച്ച ചുണ്ടുകൾ തുറക്കാനേ കൂട്ടാക്കിയില്ല. അവൾ പറഞ്ഞതൊന്നും അയാൾ അനുസരിക്കുമെന്ന് ചീരയ്ക്കും തോന്നിയില്ല. അന്നംകുട്ടിത്താത്തി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഒരു ദിവസം മേലാകെ പുളിവാറലുകൊണ്ട് അടിയേറ്റ മുറിപ്പാടുമായി വന്ന കുഞ്ഞുമാക്കോതയെ കണ്ട് ചീരയും 3 വയസ്സുള്ള മകളും നിലത്ത് കിടന്നിഴഞ്ഞു കളിച്ചിരുന്ന ചെക്കനും വാവിട്ട് കരഞ്ഞു. ഒരുവിധത്തിലത് നന്നായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലേ രാത്രിക്ക് രാത്രി വീടിന് വേണ്ടുന്നതെല്ലാം കൊണ്ട് അച്ചമ്പി വന്നത്. അതോടെ എല്ലാ വഴക്കും അലിഞ്ഞില്ലാതായി. ഇത്രയും കാശുകാരനും മട്ടാഞ്ചേരി അങ്ങാടിയിലെ മുതലാളിയുമൊക്കെയായ ആ വലിയ മനുഷ്യൻ അവരുടെ കാൽക്കലിരുന്ന് പൊട്ടിക്കരഞ്ഞ് മാപ്പു ചോദിച്ചാൽ മനസ്സലിയാതിരിക്കുന്നതെങ്ങനെ? അതോടെ എല്ലാം തെളിഞ്ഞു. അച്ചമ്പി വന്ന് വലിയ കുട്ട തുറന്നു വച്ച നേരത്ത് മുട്ടിലിഴഞ്ഞു നടന്ന ചെക്കനാണ് ആദ്യം ചെന്നതിൽ കൈയിട്ടത്. അവൻ അതിൽ നിന്ന് ചെണ്ടകൂട്ടുന്ന കാപ്പിരിയുടെ കളിപ്പാട്ടം വലിച്ചെടുത്തു. അതിന്റെ ചന്തിയിലുള്ള ചാവി തിരിച്ചുവിട്ടപ്പോൾ ആ കാപ്പിരി ചെണ്ട കൊട്ടാൻ തുടങ്ങി. പിച്ചവയ്ക്കാൻ തുടങ്ങിയ ചെക്കൻ രണ്ടു കൈയും ചേർത്ത് കൊട്ടിച്ചാടിത്തുള്ളി തനിയെ കൊണ്ടാടി. ആ നേരത്ത് വലിയ മനുഷ്യനായ അച്ചമ്പി മാപ്പിളയും എണീറ്റ് കൈലി മാടിക്കെട്ടി അവനോട് ചേർന്ന് അവനെപ്പോലെ ചവിട്ടിത്തുള്ളി. ചെക്കൻ വീണപ്പോ അയാളും തിണ്ണയിലേക്ക് വീണു. ചെക്കൻ എണീറ്റപ്പോ അയാളും എണീറ്റു. എന്തൊരു മനുഷ്യനാണയാൾ! സമ്മതിക്കണം. ആ രാത്രി മുഴുവൻ കുഞ്ഞുമാക്കോത അച്ചമ്പിയെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞ് ചീരയുടെ മനസ്സ് വെടിപ്പാക്കിയെടുത്തു. പിന്നെയും കുറേ നാൾ കടന്നുപോയി. ചെക്കൻ ഇത്തിരിയും കൂടി വലുതായി. ആ നേരത്താണ് വാവിട്ട് കരഞ്ഞു പിടിച്ച് അന്നംകുട്ടിത്താത്തി പിന്നെയും വന്നത്.
10: എന്റെ ചീരെ, പറയാനുള്ളത് മുഴുവൻ നിന്നാട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്താണ് അവനെ തടയാണ്ടിരുന്നത്? എല്ലാം വിടിവിട്ട് കഴിഞ്ഞു കേട്ടാ.
9: ഈ കണ്ട കാലമത്രയും കടന്നുപോയിട്ടും അച്ചമ്പിക്കു വേണ്ടിയുള്ള കാപ്പിരി സേവ കുഞ്ഞുമാക്കോത നിർത്താതെ തുടരുകയാണെന്ന സത്യം ചീരെ അറിയുന്നത് അന്നാണ്. ആ രാത്രി കുഞ്ഞുമാക്കോതയെ ഉപദേശിച്ചു നേരെയാക്കാമെന്നവൾ വിചാരിച്ചുവെങ്കിലും അത് നടന്നില്ല. കാരണം അന്നയാൾ വന്നത് കള്ളിനുപകരം വീപ്പക്കണക്കിന് സന്തോഷം മോന്തിയാണ്. വന്നപാടെ അയാൾ പറഞ്ഞു:
11: ചീരേ, നമ്മളീ നാടും വീടും വിട്ടു പോണേണ്. കാഞ്ഞിരപ്പള്ളിയിൽ 3 ഏക്കർ നിലവും പുരയിടവും തീറാക്കിയിട്ടുണ്ട്. നമ്മക്കവിടെ റവറും കുരുമുളകും നട്ട് 4 കാശുണ്ടാക്കാട്ടാ. നമ്മടെ കാലം തെളിഞ്ഞടി.
9: ചീരയ്ക്കും അത് സന്തോഷമുള്ള കാര്യമായിരുന്നു. മുടിഞ്ഞ കാസരോഗിയായ നാത്തൂനാരുടെ കൂടോത്തരം തെറിവിളിയും സഹിച്ച് എത്ര നാളായി കഴിയുന്നു. പിന്നെ പെങ്കൊച്ചിനെ കെട്ടിക്കണം, ചെക്കനെ പഠിപ്പിക്കണം. 2 ദിവസത്തിനകം നാടുവിട്ടു പോകണമെന്ന് കേട്ടപ്പോൾ മാത്രമാണ് എന്തോ ഒരു ശരികേട് തോന്നിയത്. നാട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാവുമെന്നാണ് അയാൾ പറഞ്ഞത്.
11: എന്ത് പ്രശ്നം? അതൊക്കെയുണ്ട്, നീ കെട്ടൊക്കെ കെട്ടാൻ തുടങ്ങിക്കോ.
6: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
7: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
8: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
12: ഓഹ്, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
8: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുവാൻ നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
13: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട. സമർപ്പിക്കുന്നത്
14: കൊക്കൂരി ലാബ്.

0: Scopic and IVF Center opposite Housing Colony Manaparamba Kozhikode
1: Shopika Waiting Mall Chuttuvattam innum ravile 6:40 samarpikkunnathu
2: Shopika Weddings
3: Kozhikode Koyilandi Kanyangad Kuttiyadi Nilambur and Edappal
4: Parisons Liberty Sunflower Oil Market Pulse വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
8: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
9: പുത്തലത്ത് കണ്ണാശുപത്രി.
10: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

FM പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്ര പാൽഘർ ജില്ലയിൽ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാർസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രൂസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ അഭിനന്ദന പ്രവാഹം. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, ജെ പി നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ അഭിനന്ദനം അറിയിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം. രാജ്യത്ത് ഒരിടത്തും LPG തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം കുറിച്ചത്. IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് തോൽപ്പിച്ചു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക് കേൾക്കാം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്
2: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഉത്തരേന്ത്യൻ സംഗീതോപകരണമാണെങ്കിലും മലയാളം ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ ഭാഷകളിലെ ഗാനങ്ങളിലെയും പിന്നണിയിലെ സജീവ സാന്നിധ്യമാണ് തബല. ഇലക്ട്രോണിക് സംഗീതോപകരണങ്ങളുടെ കടന്നുവരവിനു മുൻപ് തബലയുടെ നാദം മുഴങ്ങാത്ത പാട്ടുകൾ ഇല്ലെന്നു തന്നെ പറയാം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ താളവാദ്യമായി വായിക്കുന്നതും തബല തന്നെ. തബലയുടെ പെരുപ്പിക്കൽ ഇല്ലാത്ത ഗസലുകളും ഖവാലികളും നമുക്ക് സങ്കല്പിക്കാൻ പോലുമാകില്ല. എന്തിനേറെ കർണാടക സംഗീതം പ്രമേയമാക്കി ചിത്രീകരിച്ച ശങ്കരാഭരണം എന്ന സിനിമയിലെ ഗാനങ്ങളുടെ പിന്നണിയിൽ പോലും തബലയുടെ നാദമുണ്ട്. ഒരു ഗാനത്തിന്റെ രചയിതാവിനെയും സംഗീത സംവിധായകനെയും പാട്ടുകാരെയും നമ്മൾ ഓർക്കുമ്പോൾ അവരെ പോലെ തന്നെ ആ പാട്ടിന്റെ സാക്ഷാത്കാരത്തിൽ ഭാഗമാക്കാവുന്ന ഉപകരണ സംഗീതജ്ഞർ ആരെന്ന് നമ്മൾ അറിയുന്നു പോലുമില്ല. പിന്നണിയിൽ അകമ്പടി സേവിക്കുക എന്നതിനപ്പുറം ഉപകരണ സംഗീതത്തിന് വിശേഷിച്ച താളവാദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഗാനങ്ങളും പൊതുവെ കുറവാണ്. പക്ഷേ ഗായകരുടെ ആലാപനം

0: കവിനോട് കിടപിടിക്കുന്ന ഉപകരണ സംഗീതവാദനം ചില പാട്ടുകളിലെങ്കിലും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. തബലയുടെ മാസ്മരിക നാദം മിഴിവേകിയ അത്തരം രണ്ടു പാട്ടുകളാണ് ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ. ദക്ഷിണാമൂർത്തി, ദേവരാജൻ, രവീന്ദ്രൻ, ജോൺസൺ തുടങ്ങിയ പ്രഗത്ഭ സംഗീത സംവിധായകരുടെ ഓർക്കസ്ട്രയിലെ നിറസാന്നിധ്യമായിരുന്ന കോഴിക്കോടിനടുത്ത് വടകര സ്വദേശിയായ പരേതനായ ബാലൻ, പിന്നണി സംഗീത രംഗത്തെ കലാകാരന്മാരുടെ പ്രിയപ്പെട്ട ബാലേട്ടൻ ആണ് ഇന്ന് ഹണി ഡ്രോപ്സിലൂടെ കേൾക്കുന്ന പാട്ടുകൾക്ക് തബല വായിച്ചത് എന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ആദ്യ ഗാനം ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ഡി രാജേന്ദ്രനും ജോൺസണും ചേർന്നൊരുക്കി ചിത്രപാടിയത്. ഒരു തബല മാത്രമാണ് ഈ പാട്ടിലെ താളവാദ്യം. തബലവാദകന്റെ മനോധർമ്മ പ്രയോഗങ്ങൾ ഈ പാട്ടിനെ എത്രത്തോളം മാധുര്യമുള്ളതാക്കുന്നു എന്ന് ശ്രദ്ധിക്കുക.
1: അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

രയുടെ നാദവിസ്മയത്തിൽ അലിഞ്ഞുചേരുന്ന ഗായകനെ ഇനി നമുക്ക് കേൾക്കാം. ചിത്രം പാവം പാവം രാജകുമാരൻ. യേശുദാസ് പാടിയ ഗാനം രചന കൈതപ്രം, ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് എ കെ അനിൽകുമാർ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ഗായികയും സംഗീതജ്ഞയുമായ ആതിര കൃഷ്ണൻ തന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നു ഇന്നത്തെ ആർട്ട് കഫേയിൽ.
4: ഓഡിയൻസിന്റെ അടുത്ത് നിന്നുള്ളൊരു പ്രതികരണം, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്?
5: ഓഡിയൻസിന്റെ അടുത്തൊന്നും വളരെ നല്ല ഒപ്പീനിയൻ ആയിരുന്നു. ഇന്ന് ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയൊന്നും ഇല്ല, അപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെയാണ്. അപ്പം ഇത് ഈ ചാനലിലിട്ട് ഗാലറി വിഷൻ ചാനലിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് സ്വന്തമായിട്ട് ചാനലൊന്നും അങ്ങനെ ആ സമയത്ത് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഓഡിയൻസിന്റെ സപ്പോർട്ടും വളരെ ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരും അവരെ ഭാഗത്തു നിന്നും നല്ല നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇങ്ങനെയൊരു കോൺസെപ്റ്റ് നമ്മൾ വിചാരിക്കുന്നില്ല. അതായത് അയ്യപ്പനെ കുറിച്ച് കുറെ പാട്ടുകൾ ഉണ്ടെന്നല്ലാതെ മാളികപ്പുറത്തമ്മയെ കുറിച്ചും, അതായത് അയ്യപ്പൻ സത്യം പറഞ്ഞ മാളികപ്പുറത്തമ്മയെ, പിന്നെ എന്താണ് കന്നിസ്വാമികൾ വരാത്ത വർഷം ഞാൻ വിവാഹം ചെയ്യാന്ന് പറയുകയും ഇന്നും കാത്തിരിക്കുകയും ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എഴുതിയിട്ടുള്ള പാട്ടാ. അപ്പം മെഷേട്ടൻ തന്നെ എഴുതി ഡയറക്റ്റ് ചെയ്തതാണ് ഈ രണ്ട് പാട്ട്. അത് ഓരോരുത്തരിലും ഈ മാളികപ്പുറത്തമ്മ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളൊരു സാധനം കൂടി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ എഴുതിയപ്പോൾ പലർക്കും അത് ഭയങ്കര ഇമോഷണലി അത് കണക്ട് ചെയ്യാൻ പറ്റി, ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പം എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കമ്പോസിംഗ് ഫീൽഡിലേക്ക് സ്ത്രീകൾ ഇങ്ങനെ കമ്പോസിംഗ് ഫീൽഡിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു കുറേ കാലങ്ങളായിട്ട് അങ്ങനെ ഇല്ല, ഉണ്ടെങ്കിൽ പോലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കമ്പോസിംഗ് ഫീൽഡിലേക്ക് വരാറില്ല. അപ്പം അങ്ങനെ ആ രീതിയിലും പലരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാരണം നല്ല കമ്പോസ് ചെയ്യാൻ നല്ല കഴിവുണ്ട്, മുന്നോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അങ്ങനെ എൻകറേജ് ചെയ്ത കലാഫീൽഡിൽ നിന്ന് ഒരുപാട് പേര് ആ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നിർത്തരുത്, ഇനിയും ഭാവിയുണ്ട്, ഇതോട് രണ്ട് പാട്ട് ചെയ്ത് നിർത്തരുത്, ഇനിയാണെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അതിൽ ഈ പറഞ്ഞതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാളുടെ പേരും കൂടി ഞാൻ പറയണം. കാരണം ഫാദർ ജോൺ മണ്ണാർത്തറ നമ്മുടെ സിൽവർ ഹിൽസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പം ഫാദർ മോർണിംഗ് സ്റ്റാർ സ്കൂളിലേക്ക് പോയി ഗൂഡല്ലൂർ. ഫാദറും ഈ പറഞ്ഞതുപോലെ ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളും അതുപോലെ തന്നെ എൻ്റെ സ്കൂള്, എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സ്, മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സ്കൂളിലുള്ള എൻ്റെ ഒപ്പം വർക്ക് ചെയ്തവർ എല്ലാവരും ആണെങ്കിലും ഈ പാട്ടിൻ്റെ മേഖല, ഇപ്പം സിൽവർ ഹിൽസ് സ്കൂളിൽ അവിടെ ഞാൻ കൗൺസിലിങ്ങും മ്യൂസിക്കും ആയിട്ട്. അപ്പം എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും എൻ്റെ പ്രിൻസിപ്പളാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അതൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ

0: നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലും ഇപ്പൊ ഫാദർ ആണെങ്കിൽ ഇപ്പം പാട്ടുകൾ തരുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട് എന്നെ കൊണ്ടും. അതും വളരെയധികം നമുക്ക് സപ്പോർട്ടീവായിട്ട് ഉള്ളൊരു കാര്യമാണ്. നമ്മളെ ഓഡിയൻസിനെ പോലെ തന്നെ നമ്മളെ ചുറ്റുമുള്ള ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ പ്രോഗ്രാം ലൈവ് പ്രോഗ്രാമിനും പോവാറുണ്ട്. അതിന്റെ പാട്ട് പഠിക്കാനും ഒക്കെ ഉള്ള സമയമാകുമ്പോൾ പിന്നെ വർക്കും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എല്ലാം കൂടി ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടത് ചിലപ്പം പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ. അത്രയും ചിലപ്പോൾ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ആ കൊടുത്തത്. പക്ഷെ ചിലപ്പോൾ ആ ക്ലയന്റ് ചിലപ്പം അവർ ഓക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ അത്രയും ഓക്കെ ആയിരിക്കില്ല, കുറച്ചും കൂടി നന്നാക്കായിരുന്നു അല്ലെങ്കിൽ കൂടി വേറെ ഒന്ന് ഇരിക്കായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇത് ഓരോന്നും ഓരോ സമയം പോലെ, ചില സാധനങ്ങളും നമ്മൾ കുറച്ച് സമയമെടുക്കും, അങ്ങനെ ഓരോന്നിന് ഇന്ന ഇന്ന സമയം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ സമയത്തിനും കൂടെ അനുസരിച്ച് നമ്മൾ സമയമെടുത്ത് എപ്പോഴും കുറച്ച് ടൈം എടുത്തേ ചെയ്യാറുള്ളൂ.
1: പാട്ടിന്റെ സൃഷ്ടിയില് വരികളാണോ സംഗീതമാണോ ആദ്യം?
0: അത് രണ്ട് രീതിയിലും വരാറുണ്ട്. ചിലപ്പം ലിറിക്സ് ആയിട്ട് വരും, ചിലപ്പോൾ ട്യൂൺ ആദ്യം വേണം, അതിനനുസരിച്ച് ലിറിക്സ് എഴുതാന്ന് പറയും. അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ട്യൂണ് കൊടുത്തിട്ട് അതിനനുസരിച്ച് ലിറിക്സ് എഴുതുക. പക്ഷെ അതാണ് ഒരു ഒരു കണക്കിന് എളുപ്പം തോന്നും, കാരണം ആ ട്യൂണിനനുസരിച്ച് വരികൾ എഴുതിയാൽ മതി. പക്ഷെ മറ്റേത് വരികൾക്കനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യുമ്പം വരികളുടെ ആ ഒരു ഭാവം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ട്യൂൺ നമുക്ക് അവിടെ വരണം. അപ്പോൾ അത് അതും ഒരു ശരിക്കും പറഞ്ഞാൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ആ കവിയുടെ അല്ലെങ്കിൽ ആ കവി എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം,
1: ആ ഒരു ഫീൽ നമുക്ക്
0: ട്യൂണിൽ കൊടുക്കാൻ പറ്റണം. കവിയുടെ ഏതൊരു കവിയുടെ മനസ്സിലൊരു ഒരു ട്യൂൺ ഉണ്ടാവും പാട്ട് എഴുതുമ്പോൾ,
1: വരികളെ എഴുതുമ്പോഴും ആ കവി മനസ്സിൽ കണ്ട അതേ ഒരു ഫീല് നമുക്ക് കൊടുക്കാൻ പറ്റും.
0: അതെ അതെ അതെ. അപ്പം അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാന്ന് പറയുന്ന കുറച്ചൊരു ടാസ്ക് ആണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ട്യൂണാണെങ്കിലും നമുക്ക് അതിനനുസരിച്ചൊരു, അതായത് ഇപ്പൊ ഒരു ട്യൂണ് കൊടുത്താൽ ആ ട്യൂണിനനുസരിച്ചൊരു വരികൾ കിട്ടുക എന്ന് പറയുന്നത് അതും അതാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത്ര എളുപ്പമെന്നും ഞാൻ പറയുന്നില്ല, എന്നിരുന്നാൽ പോലും മറ്റേത് നമുക്ക് കുറച്ചും കൂടി ഒരു ടാസ്ക് ആണ്. ഇപ്പൊ രണ്ടാണെങ്കിലും പാട്ടിന്റെ ഒരു സാധനത്തിലോട്ട് ഒരു ഇമ്പാക്റ്റ് ആളുകളിലേക്ക് കിട്ടണം എന്നുള്ളത് മാത്രം.
1: സോഷ്യൽ മീഡിയന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഈ ഒരു മ്യൂസിക്കിന് ഹെൽപ്ഫുൾ ആണോ എങ്ങനെയാണ്?
0: ഹെൽപ്ഫുൾ തന്നെയാണ് പിന്നെ തീർച്ചയായിട്ടും, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തൊരു സാധനം നമ്മൾ പാടിയിടുന്നതും പിന്നെ ആളുകളിലേക്ക് എത്തുകയാണല്ലോ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പണ്ടാണെങ്കിൽ ഇത്രയും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും. ചിലപ്പോ നമ്മൾ എപ്പോഴാണ് പിന്നെ വൈറലാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ വെറുതെ ഇങ്ങനെ പാടിയിടുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പോ ഭയങ്കര ഹിറ്റായി പോകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ നമ്മളുടെ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാട്ട് അവരിലേക്കും നമ്മളറിയാത്ത കുറേ ആളുകളിലേക്ക് എത്തിക്കുക, അവർ കേൾക്കുക, പലരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഉള്ള അത്രയും ആളുകൾ ഭയങ്കര ജെന്യുവിൻ ആയിട്ട്, അതെ അതെ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ പാടുന്നത് അവർ കേൾക്കുക, നമുക്ക് അറിയാത്ത ആളുകൾക്ക് കമന്റ് ചെയ്യുക, അതുവഴി നമുക്ക് പ്രോഗ്രാംസ് കിട്ടുക, അതെല്ലാം ഭയങ്കര, ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ അവരെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളുടെ പാട്ടുകൾ ഷെയർ ചെയ്യുക, അതൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷം ഉള്ള കാര്യമാണ്. അപ്പം അങ്ങനെ അഫ്സൽ യൂസഫ് സാറൊക്കെ വിളിച്ചിരുന്നു പാട്ട് കേട്ടിട്ട്. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ സിംഗിങ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ പാട്ടുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പാടാതിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അപ്പൊ നമ്മൾ പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം എപ്പോഴും. അപ്പം നമ്മൾ ഇങ്ങനെ പാടുമ്പോൾ എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് അതെ അതെ പോളിഷ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ചെറിയൊരു ഷോർട്ട് ഇൻസ്റ്റയിലും ഒക്കെ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇപ്പം അതാണല്ലോ എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോവാ. അപ്പൊ എത്ര ഷോർട്ട് ആവുന്ന അത്രയും ഷോർട്ട് എന്നുള്ളൊരു സാധനം. അപ്പൊ ആ ഷോർട്ട് അത്രയും സാധനത്തില് നമ്മൾ വൃത്തിയായിട്ടൊരു സാധനം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും, എപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കും. ചില പാട്ടുകളൊക്കെ സ്റ്റുഡിയോ പോയിട്ട് എടുക്കും, പിന്നെ ഫോണിൽ തന്നെ എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ ഫോണിൽ തന്നെ എല്ലാം പാടുകയും റെക്കോർഡ് ചെയ്യുകയും.
1: നമ്മൾ ചെയ്തു വെച്ച പാട്ടുകളാണെങ്കിലും അത് ഇംപ്രൊവൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു മാറ്റം വരും അല്ലേ?
0: ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരാൾ കമ്പോസ് ചെയ്ത് വെച്ച പാട്ടിനെ ഞാൻ വല്ലാതെ ഇംപ്രൊവൈസ് ചെയ്യാറില്ല. എനിക്കെന്തോ അത് അങ്ങനെ ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പം എന്തോ എനിക്ക് അതിനത് ചേരുന്നില്ല. ഒന്നത് ഒരു കമ്പോസർ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത് അയാളുടെ മനസ്സിലുള്ള ഒരു ട്യൂണും ആ ഒരു വ്യക്തി ഫൈനലി ചെയ്ത് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ചിലപ്പം അത് അയാളിൽ ഭയങ്കര എന്താ പറയുക നല്ല രീതിയിൽ അയാൾ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ അത് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യുമ്പോൾ ചിലപ്പം അത് അതിനോട് ചേരാതെ വരാം. നമ്മൾ ഒരുപാട് അങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യുമ്പോൾ എന്തോ എനിക്ക് തന്നെ തോന്നും അയ്യോ അത്രയും വേണ്ട, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഒന്ന് രണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നല്ലാതെ ആ പാട്ടിനെ മാക്സിമം ഞാൻ

അങ്ങനെ തന്നെ അതിന്റെ ആ ഒരു ഫീല് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി പാടാനേ ശ്രമിക്കാറുള്ളൂ. അതായത് ശബ്ദമൊന്നും മാറ്റാതെ എന്റേതായ രീതിയിൽ തന്നെ അനുകരണ ഇല്ലാതെ എന്റേതായ ശബ്ദത്തില് ആ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു രീതിയെ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. ഇപ്പൊ ഈ ലൈവ് ഷോസിനൊക്കെ ഗസൽസ് ഒക്കെ പാടുകയാണെങ്കിൽ അപ്പൊ ചിലപ്പോ നമ്മൾ കുറച്ച് ആലാപുകളും നമുക്ക് ആ സമയത്ത് തോന്നുന്ന, പക്ഷെ അത് ചിലപ്പോ പിന്നെ ഇന്ന് പാടിയത് നാളെ കിട്ടിക്കൊള്ളന്നില്ല, ഇന്നിപ്പോ ഞാൻ പാടിയത് ആവില്ല, ചിലപ്പോ ഞാൻ നാളെ ഷോവിന് പാടുക. അപ്പം ആ രീതിയിലുള്ള ചെറിയ ചെറിയ ഇമ്പ്രൂവൈസേഷൻസ് ഒക്കെ കൊടുക്കും എന്നല്ലാതെ ഒരുപാട് ആ പാട്ടിൽ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ജാനകിയമ്മ ഒരു ഇതുപോലെ നമുക്ക് ഗസ്റ്റായിട്ട് വന്നു, നമ്മൾ വേദിയിൽ ജാനകിയമ്മ പാടിയ പാട്ട് ജാനകിയമ്മയുടെ മുന്നിൽ പാടാൻ

0: മേട്ടിൽ ആ പാട്ടില്ലേ, ചാന്ത് പൊട്ടില്ല, അതായിരുന്നു ഞാനും മൃദുല ചേച്ചിയും കൂടി ആയിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അയ്യോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. അപ്പം നല്ല അഭിപ്രായം, രണ്ട് മുത്തുകളെ പോലെ പാടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ജാനകിയമ്മയുടെ മുന്നിൽ. അതുപോലെ തന്നെ നമ്മുടെ ആശാജി, ആശാജിയെ കാണാനും ആശാജിയുടെ പാട്ട് കേൾക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടായത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഗന്ധർവ സംഗീതത്തിൽ നമുക്ക് പ്രൈസ് തരുന്നത് ദസാറാണ്. ദസാറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പ്രൈസ് വാങ്ങുന്നത്. ആദ്യമായിട്ടാണ് ദസാറിനെ അന്ന് കാണുന്നത്. അപ്പം സ്റ്റേജിൽ ഫൈനലിൽ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പം ദസാർ ഇതേപോലെ നമുക്ക് പ്രൈസൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗന്ധർവ സന്ധ്യയിൽ അവാർഡ് തരികയാണ്, അവാർഡും ക്യാഷ് പ്രൈസും അപ്പോഴാണ് നമുക്ക് തരിക. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞാൽ ദാസാറിനെ കണ്ടത് തന്നെ ഷോക്കിലാണ് ഞാൻ. അപ്പം അതിന് ശേഷം അപ്പോഴും ശരത് സാറും എം ജയേന്ദ്രൻ സാറും ആയിരുന്നു എനിക്ക് ജഡ്ജസായിട്ടുണ്ടായിരുന്നത്. വേണുഗോപാൽ സാറും ഗായത്രി ചേച്ചിയായിരുന്നു ആങ്കറിങ് ചെയ്തിരുന്നത്. ദാസാറിനെ കണ്ട ഷോക്കിൽ ഇരിക്കുമ്പോഴാണ് ആശാജിയും ആ സമയത്ത് ഇവരെ ഓണർ ചെയ്യും. എല്ലാ വർഷവും ഗന്ധർവ സന്ധ്യ പറഞ്ഞ പരിപാടിയിൽ ഓണർ ചെയ്യാറുണ്ട്. അപ്പം അന്ന് ആ വർഷം ഓണർ ചെയ്തത്, ഗന്ധർവ സന്ധ്യ പുരസ്കാരം ലഭിച്ചത് ആശാജിക്കും മന്നാടെ സാറിനും. അപ്പം അതേ വർഷം തന്നെയാണ് 2002 ഞങ്ങൾ കോമ്പറ്റീഷന് വിൻ ചെയ്യുന്നത്. അപ്പം സീനിയേഴ്സിലും ജൂനിയേഴ്സിലും ഉള്ള വിഭാഗം. അപ്പം ജൂനിയേഴ്സിൽ ഞാനും യാസിൻ നിസാറും ആയിരുന്നു മെയിൽ രണ്ടുപേരെ ഞങ്ങൾ വിൻ ചെയ്തിരുന്നത്. സീനിയേഴ്സിൽ സൈനോജ് ഏട്ടനും, ഇന്ന് ജീവിച്ചിരിപ്പില്ല, സൈനോജ് ഏട്ടനും രൂപ ചേച്ചിയും രൂപ രേവതി അവരുമായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പം അന്നാണ് ആദ്യമായിട്ട് മന്നാടെ സാറിനെയും ആശാജിയെയും ഒക്കെ നേരിട്ട് കാണുന്നതും ലൈവായിട്ട് അവരെ പാട്ട് നമ്മൾ കേൾക്കുന്നതും ഒക്കെ. അത് ഭയങ്കര ഒരു സന്തോഷം, അതുപോലെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈവ് കേൾക്കുക, അവരെ പാട്ട് കേൾക്കുക, അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പം അതൊക്കെ അന്നത്തെ ഞാൻ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നൊരു പ്രായം, അന്ന് എന്തു പറയണം, ഇവരെയൊക്കെ കണ്ട ഒരു ഷോക്കിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പം അത് നമുക്ക് ഭയങ്കര, അതുപോലെ തന്നെ സ്റ്റാർ സിംഗറിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാനും, അതിലൊന്നും ഞാൻ പറഞ്ഞു ജാനകിയമ്മയെ കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര, അവരെ മുന്നിൽ നമുക്ക് പാടാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പിന്നെ പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു.
1: ആ ഒരു അനുഭവമായിരിക്കും അല്ലേ? അതെ അതെ,
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവരുടെ പാട്ടുകളും, ഇപ്പം പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ അച്ഛൻ എനിക്ക് ലതാജിയുടെ ആശാജിയുടെയും ഹിന്ദി പാട്ടുകൾ കുറേ ഇങ്ങനെ കേൾപ്പിക്കുമായിരുന്നു. ഇതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞു, പണ്ട് സി ഡി ആണല്ലോ, കാസറ്റിൽ ആദ്യം, പിന്നെ കാസറ്റ് കഴിഞ്ഞപ്പോൾ സി ഡി ആയി. അപ്പോൾ സി ഡിയിൽ ഇങ്ങനെ അച്ഛൻ കുറേ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് കൊണ്ട് വീട്ടിൽ വെക്കും, കൊണ്ടുവന്ന് വെക്കുന്നിട്ട് ഈ പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിക്കും എനിക്ക്. അപ്പം ഞാനെന്ന് കൊച്ചുകുട്ടിയാണ്, എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ ഇവരൊക്കെ പാടിയ പാട്ട് അങ്ങനെ ഒന്നും അങ്ങനെ ഭയങ്കര അറിയാനൊന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ കേൾക്കും, കേട്ടത് അതേപോലെ തിരിച്ച് പാടിക്കൊടുക്കും എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് എനിക്ക് അവരെപ്പറ്റി അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ പിന്നീടാണ് ഭയങ്കര പിന്നെ ഇവരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അറിയുന്നതും, ഇത്രയും ആയിട്ട് ഒരുപാട് പാട്ട് പിന്നീട് ഞാൻ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൂടുതലും നമ്മൾ അയ്യോ ഞാൻ ഇവരുടെ
1: പാട്ടാണ് റോൾ മോഡൽ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അച്ഛൻ തന്നെയാണ്. അച്ഛനാണ് ഇതേപോലെ ഇങ്ങനെ കുറേ പാട്ടുകൾ കേൾപ്പിക്കുകയും അത് പാടണം ഇത് പാടണം. അച്ഛന് ഇപ്പോഴും അച്ഛൻ അങ്ങനെ തന്നെ. അത് പിന്നെ ഗസല് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ അച്ഛനായിരുന്നു.
1: ഗസല് പഠിച്ചിട്ടുണ്ടോ?
0: ഗസൽസ് എന്ന് വെച്ചാൽ കർണാട്ടിക് മ്യൂസിക് കുറച്ച് പഠിച്ചു, പിന്നെ ഹിന്ദുസ്ഥാനി കുറച്ച് പഠിക്കാൻ പോയി. അതും ഈ ബേസിക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ സാറ് എല്ലാവരും അവർ ബാംഗ്ലൂർ ബേസ്ഡും ഒക്കെ ആയിരുന്നു, അപ്പം അവിടെ പോയി പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അവരിവിടെ വരുമായിരുന്നു. പക്ഷേ പിന്നെ അവർ വരാതെ ആയപ്പോൾ പിന്നെ ഞാനും എൻ്റെ സ്റ്റഡീസും ഒക്കെ ആയിട്ട് ഞാനങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നീടാണ് പിന്നെ നമ്മളെ ബീസോൺ ഇൻട്രസോൺ കലോത്സവങ്ങൾ, സ്കൂളിലും ഇതേപോലെ കലോത്സവം സ്റ്റേറ്റ് വിന്നറൊക്കെ ആയിരുന്നു ലൈറ്റ് മ്യൂസിക്കിന്. പിന്നെ അത് കഴിഞ്ഞ് ബീസോൺ ഇൻട്രസോൺ കഴിഞ്ഞ് നമ്മൾ സൗത്ത് സോണിലേക്ക് പോകുമ്പം അവർക്ക് അവിടെ ലൈറ്റ് മ്യൂസിക്കിന് പകരം ഗസലാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ മുന്നേ സ്റ്റാർ സിംഗറിൽ ഞാൻ ഗസല് പാടിയിരുന്നു. അപ്പോഴാണ് എനിക്ക് ഗസല് പാടാനുള്ള ഒരു എൻ്റെ ത്രോട്ട് അതിന് നല്ലതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോഴാണ്, സത്യം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഗസൽസ് കൂടുതൽ അങ്ങനെ കേട്ട് തുടങ്ങി, അതിന് ശേഷം, സ്റ്റാർ സിംഗറിന് ശേഷം. അപ്പം ഈ സൗത്ത് സോണിനും ഞാൻ ആ പാട്ട് തന്നെയാണ് പാടിയിരുന്നത്.

0: നമ്മള് അവിടെ സൗത്ത് ഏഷ്യൻ ഫെസ്റ്റിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നും ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ആളുകളുടെ അപ്രിസിയേഷനും അതും ഭയങ്കര ഒരു നമ്മളറിയാത്ത ആളുകളാണ് നമ്മളെ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നാഷണൽസിന് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇത് പാടിയപ്പം ആളുകൾക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവിടെ ഉള്ള എല്ലാവരും എവിടെ നിന്നാണ് വന്നത് അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ചോദിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ അപ്പോഴാണ് ഗസലിലേക്ക് കൂടുതൽ ഞാൻ ഫോക്കസ് ആവുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഗസൽസ് കേൾക്കാൻ തുടങ്ങി, പിന്നെ പാടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഗസൽസ് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷോസിനൊക്കെ ഈ പറഞ്ഞ പോലെ ഗസൽസ് മെഹഫിൽസ് ആണെങ്കിലും ഗസൽസ് മാത്രമുള്ള
1: ഷോസ് ചെയ്യാറുണ്ട്.
0: അതെ അതെ ചെയ്യാറുണ്ട്. മെഹഫിൽസ് പോലെ ചെയ്യാറുണ്ട്. മെഹഫിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ പാട്ടുകളും കൂടി ഗസൽസും അതുപോലെ തന്നെ പഴയ പാട്ടും ബാബുക്കയുടെ പാട്ടുകളും എല്ലാം കൂടെ മിക്സ് ആവും. അതല്ല, ചിലർക്ക് ഗസൽ പ്യുവർ ഗസൽ മാത്രമായിരിക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പാട്ടുകൾ ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ബാൻഡും, അതായത് എനിക്കൊരു ഞാനൊരു ടീം ഉണ്ടാക്കി എൻ്റെ ഒരു ബാൻഡ് പോലെ ഉള്ളതുകൊണ്ട് അതിൽ ഈ പറഞ്ഞതുപോലെ മെഹഫിൽസ് ആണെങ്കിൽ മെഹഫിൽസിൻ്റെ രീതിയിൽ ചെയ്യും, പ്രോഗ്രാം ആണെങ്കിൽ പ്രോഗ്രാമിൻ്റെ രീതിയിൽ ചെയ്യും, ഗാനമേളയാണെങ്കിൽ ഗാനമേള, അങ്ങനെ ആ രീതിയിൽ. അപ്പം ഗസൽസിലേക്ക് കൂടുതലും അങ്ങനെ ഫോക്കസ് ആയി തുടങ്ങിയത് അപ്പോഴാണ്.
1: നമ്മുടെ പുതിയ പാട്ടുകാർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്?
0: പാട്ടുകൾ കേൾക്കുക നന്നായിട്ട്. അതായത് എല്ലാ ജോണറിലുള്ള പാട്ടുകളും നമ്മൾ കേൾക്കുക. ലിസണിങ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സിംഗിങ്ങിന് ആവശ്യമുള്ളൊരു കാര്യം. നമ്മൾ അതിൻ്റെ കൂടെ പാടി അങ്ങ് പോവാന്നല്ലാതെ
1: ഒരു പാട്ടിനെ
0: പൂർണ്ണമായിട്ടും കേൾക്കുക. അത് എത്ര തവണ നമുക്ക് കേൾക്കാൻ പറ്റുമോ അത്രയും തവണ നമ്മൾ കേൾക്കുക. അതിനുശേഷം നമ്മൾ പാടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു സാധനം കേൾക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിലേക്ക് ആ സാധനം വരും. അപ്പം നമ്മൾ പിന്നീട് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്രയും തവണ നമ്മൾ ആ പാട്ട് കേൾക്കുക. നമ്മൾ ഇപ്പം മലയാളമല്ല, എല്ലാ ലാംഗ്വേജും, ഏത് ലാംഗ്വേജ് ഏത് ജോണറും ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും നമ്മൾ കേൾക്കുക. നമ്മൾ കേട്ട് കേട്ട് അതിൻ്റെ ഒരു എസൻസ് നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു സിംഗിങ് നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ, അതിലൊരു ഇൻവോൾവ്മെന്റ് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക.
1: അതിലൂടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ.
0: താങ്ക് യു.
2: ഗായികയും സംഗീതജ്ഞയുമായ ആതിര കൃഷ്ണൻ തന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആർട്ട് കഫേയിൽ. ഇതുവരെ അഭിമുഖം ധന്യ സി എസ്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ് എമ്മിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചാർലി എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് പ്രകാശ് പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

അങ്ങനെ പോകുന്നൊരു പാട്ടായിരുന്നു. ഫുള്ള് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഒരു സംഗതികളാണ്, ഭയങ്കര ഫീലുള്ള ഒരു പാട്ടാണ്. അപ്പം ഇതായിരുന്നു ഞാൻ സൗത്ത് സോണിൽ പാടിയത്. അത് കഴിഞ്ഞ് നാഷണലിൽ പോയപ്പം എനിക്ക് സെക്കൻഡ് ആയിരുന്നു. സൗത്ത് സോണിൽ ഫസ്റ്റ് കിട്ടി, നാഷണലിൽ പോയി സെക്കൻഡ് കിട്ടി. പക്ഷെ അവർ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് സൗത്ത് ഏഷ്യൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാമിൽ നമ്മളെ യൂണിവേഴ്സിറ്റി, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തതിൽ എൻ്റെ ഈ ഗസൽ സെലക്ട് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ ചിലവിൽ

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: കേൾക്കാം ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ പിറന്ന മറ്റൊരു ഗാനം, സന്തോഷ് വർമ്മയുടെ വരികൾ. ചിത്രം സലാല മൊബൈൽസ്, പാടിയത് ഗോപി സുന്ദറും മിഥുൻ ജയരാജും.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ജോമോന്റെ സവിശേഷങ്ങൾ എന്ന ചിത്രത്തിനായി റഫീഖ് അഹമ്മദ് വരികളെഴുതി വിദ്യാസാഗർ സംഗീതം നൽകിയൊരു ഗാനം കേൾക്കാം. അഭയ് ജോധ്പുർക്കറും മെറിൻ ഗ്രിഗറിയും പാടിയത്.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ആത്മവിശ്വാസത്തോടുകൂടിയ ശക്തമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗദൽപൂരിൽ ഇന്ന് ചേരുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിന് പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് നിലവിൽ വരും. ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഉച്ചയ്ക്ക് സഹസ്ര കലശാഭിഷേകം നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ ബി കെ ഹരിനാരായണൻ എഴുതി, കൈലാസ് സംഗീതം നൽകി, ഹരിചരൻ പാടിയ പാട്ട് ചിത്രം ഘർ.

ഗാനപഹാരത്തിൽ ഇനി ഗാർഡിയൻ ഏഞ്ചൽ എന്ന ചിത്രത്തിന് വേണ്ടി ഫ്രാങ്കോയും ദുർഗ വിശ്വനാഥും പാടിയ ഗാനം, ജ്യോതിഷ് ടി കാശിയുടെ രചന, രാം സുരേന്ദ്രൻ്റെ സംഗീതം.

റിയൽ എഫ് എമ്മിൽ ഗാനോപഹാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ന്യൂ ഇയർ എന്ന ചിത്രത്തിന് വേണ്ടി ഗോകുൽ ശ്രീകണ്ഠൻ ആര്യൻ എന്നിവർ പാടിയ ഗാനം. ടിറ്റോ തങ്കച്ചൻ്റെ രചന, ഗോകുൽ ശ്രീകണ്ഠൻ്റെ സംഗീതം.

0: ഹവാകർ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാകർ സോഫ്റ്റ് ടീ, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: ആകാശവാണി 103.6 റിയൽ എഫ് എം ഗാനബഹരം തുടർന്ന് കേൾക്കാം. BMH ആരോഗ്യജാലകത്തിന് ശേഷം
3: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
4: ഞാൻ ഡോക്ടർ അനീഷ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് കോമൺലി സ്കിൻ പ്രോബ്ലംസ് ആയിട്ട് ഒപ്പിയിൽ വരുന്ന ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സും അതിൽ എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡാണ് സൺസ്ക്രീൻ. എല്ലാവർക്കും സൺസ്ക്രീൻ വേണം, എല്ലാ സമയത്തും സൺസ്ക്രീൻ വേണം. ചെറിയ ചെറിയ മക്കൾ വരെ സൺസ്ക്രീൻ ചോദിച്ചു വരും, അല്ലെങ്കിൽ പാരന്റ്സ് ചോദിച്ചിട്ട് വരും നമുക്ക് മക്കൾക്ക് എന്ത് സൺസ്ക്രീനാ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സൺസ്ക്രീനിന്റെ ഉപയോഗം ഒരുപാട് പാടില്ല. എസ്പെഷ്യലി ചെറിയ മക്കൾക്ക് ഓവറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടില്ല. വൈ? ബിക്കോസ് ഒന്ന്, നമ്മൾ റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസംസ് ഡാമേജ് ആവും. അപ്പൊ നമുക്ക് സ്കിന്നിൽ മെലാനിൻ ഉണ്ട്, എസ്പെഷ്യലി ഇന്ത്യൻ സ്കിൻ, സൗത്ത് ഇന്ത്യൻ സ്കിന്നിൽ നല്ല മെലാനിൻ ഉള്ള സ്കിൻ, അത് നമ്മൾ കുറച്ച് ഡാർക്ക് ടോൺഡ് ആയിട്ടിരിക്കണം. ഈ മെലാനിൻ ആണ് ശരിക്കും നമുക്ക് അൾട്രാ വയലറ്റ് എന്നുള്ള സ്കിന്നിൽ വരുന്ന ഡാമേജ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള നാച്ചുറൽ മെക്കാനിസം. ആ മെലാനിൻ ഉണ്ടാവല് അല്ലെങ്കിൽ ആ മെലാനിന്റെ നല്ല പ്രോപ്പർട്ടീസ് പോയി പോകും നമ്മൾ റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. രണ്ട്, ചെറിയ പ്രായത്തിലേയും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെയായാലും കെമിക്കൽസ് ആണ് നമ്മൾ ഈ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ അത് സ്കിന്നിന്റെ ഉള്ളിൽ കൂടെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും, ബ്ലഡിൽ എത്തുകയും ചെയ്യും. ഓവർ പീരിയഡ് ഓഫ് ടൈം, ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങി വലിയ പ്രായം ആകുമ്പോഴത്തേക്കും കുറെ ഇത് നമ്മുടെ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും, നമ്മുടെ ബോഡിയിലെ ഓർഗൻസിൽ അക്യുമുലേറ്റ് ചെയ്യും. അതിന് അതിൻ്റെതായിട്ടുള്ള ഡാമേജസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഉപയോഗിക്കാം ചില സാഹചര്യങ്ങളിൽ മാത്രം. ബീച്ച് സൈഡിൽ ട്രിപ്പ് ടൂർ പോവാണ്, അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലേക്ക് ടൂർ പോവാണ്, അല്ലെങ്കിൽ അങ്ങനെ 10-4 ഒക്കെ ഉള്ള സമയത്തുള്ള വെയില് നല്ല ഇന്റൻസ് ആയിട്ട് പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ വെയില് കൊള്ളുകയാണെങ്കിൽ സ്കിൻ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാം. ടാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ കറുത്ത് പോവാതിരിക്കാനോ വേണ്ടിയിട്ട് സൺസ്ക്രീനിന്റെ ഉപയോഗം നല്ലതല്ല. നെക്സ്റ്റ് ഉള്ളത് ഹെയർ ഡൈ. ഒരു ഏജ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സമയത്തും യങ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുള്ള ഒരു ഫീലിംഗ്, ദാറ്റ് ഇസ് എ വെരി നാച്ചുറൽ ഫീലിംഗ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ ഡൈ കോമൺലി യൂസ് ചെയ്യുന്നത്. ഭയങ്കര റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൊതുവെ ഹെയർ ഡൈയോട് സ്പെസിഫിക് ആയിട്ടുള്ള അലർജി ഒന്നും ഇല്ലെങ്കിൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് അത്ര വലിയ പ്രശ്നമുള്ള സാധനമൊന്നും അല്ല. ഓൺലി തിങ്, ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഹെയർ ഡൈക്ക് അലർജി വന്നാൽ ഏത് ബ്രാൻഡിനും ഹെയർ ഡൈ അലർജി വരാനാണ് സാധ്യത കൂടുതൽ. ബിക്കോസ് എല്ലാത്തിലുള്ള കെമിക്കൽ സെയിം ആയി. കറുപ്പ് തരുന്ന കെമിക്കൽ എന്ന് പറയുന്നത് പാരഫിനിലിൻ ഡയമിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ. അത് ഏതെന്നെ ബ്രാൻഡ് ഹെയർ ഡൈ ആണെങ്കിലും അത് തന്നെയായിരിക്കും മോളിക്യൂൾ. ഏതെന്നെ കളർ ആണെങ്കിലും, ഇപ്പൊ ബ്രൗൺ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും റെഡ് ആണെങ്കിലും, ഇതിലെല്ലാം ഈ പാരഫിനിലിൻ ഡയമിന്റെ വേരിയസ് പ്രൊപ്പോർഷൻസിലാണ് കെമിക്കൽ ഉള്ളത്. ഈവൻ ബ്ലാക്ക് ഹെന്ന, ബ്ലാക്ക് ഹെന്ന നമ്മൾ കേൾക്കുമ്പോൾ അത് നാച്ചുറൽ ആണെന്നായിരിക്കും, ഹെന്നയല്ലേ. പക്ഷെ അതിലും ഈ PPD എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. കുറേ കാലം ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ വരുന്ന ഒരു സാധനമാണ് ഈ കറുത്ത കളർ. എല്ലാവർക്കും അല്ല, ഈ ഹെയർ ലൈൻ എന്ന് തുടങ്ങി ഫേസിന്റെ നടുവിലേക്ക് വരുന്ന ഒരു ടൈപ്പ് പിഗ്മെന്റേഷൻ, അതിങ്ങനെ കൂടിക്കൂടി വരും. അത് പെർ സെ ഒരു ഹെയർ ഡൈ അലർജി അല്ല, പക്ഷെ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് അത് കൂടാനുള്ള ഒരു സാധ്യത നല്ലോണം ഉണ്ട്. യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടൂർ ഉണ്ടെങ്കിലോ അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ ഡൈ ചെയ്യും. ആ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ആ തൊട്ട് മുമ്പ് ചെയ്യുന്നത്. ഓരോ തവണയും നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് തലേന്ന് കുറച്ച് ചെറിയൊരു അംശം ഡൈ വെള്ളത്തിന്റെ കൂടെ വന്ന് സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ആവും. ഇത് വെയിലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പിഗ്മെന്റേഷൻ ഭയങ്കരമായിട്ട് കൂടുതൽ വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു പരിപാടിക്കോ ഒരു ട്രിപ്പിന്റെയോ തൊട്ട് മുന്നേ ഹെയർ ഡൈ ചെയ്യരുത്. ഒരു 1-2 ആഴ്ച മുമ്പെങ്കിലും ഡൈ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈ ട്രിപ്പിന് വെയിൽ നല്ലോണം കൊള്ളുന്ന ട്രിപ്പ് ആണെങ്കിൽ നല്ല റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് ഇറങ്ങിയാൽ പോരാ. അത് എവറി 3 hours നമ്മൾ റീഅപ്ലൈ ആണ്. ഇപ്പോൾ 12 hours ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ, 8 hours ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് സൺസ്ക്രീൻസ് വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ വേർക്കും, നമ്മൾ മുഖം തുടയ്ക്കും, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കും, ആ സമയത്തൊക്കെ സൺസ്ക്രീൻ പോകും. എവറി 2-3 hours നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് റീഅപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ സൺസ്ക്രീനിന്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടൂ. ലാസ്റ്റ് ആയിട്ടുള്ളത് മോയ്സ്ചറൈസേഷൻ. സ്കിൻ എങ്ങനെയാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുന്നതെന്നുള്ളത്. എത്ര തന്നെ ഓയിലി സ്കിൻ ആണെങ്കിലും നമ്മൾ ഏജ് ആവും തോറും നമ്മുടെ സ്കിന്നും മെഴുക്കുണ്ടാക്കുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു 3 ഏജ് കഴിയുമ്പോൾ നമുക്ക് തന്നെ അത്

0: ചെയ്യാൻ തുടങ്ങും. സ്കിൻ ഇസ് നോട്ട് ദാറ്റ് ഓയിലി, പണ്ടുണ്ടായിരുന്ന അത്ര ഓയിലി അല്ല ഇപ്പോൾ. പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ശരിക്ക് ഡ്രൈ ആയിട്ട് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ആദ്യം ഒന്ന് മോയ്സ്ചറൈസേഷൻ ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ആ സ്കിന്ന് മെഴുക്ക് കുറയുന്ന അനുസരിച്ച്, ഡ്രൈ ആവാൻ തുടങ്ങുന്ന അനുസരിച്ച് യു ഹാവ് ടു സ്റ്റാർട്ട് യൂസിങ് മോയ്സ്ചറൈസേഴ്സ്. ആൻഡ് കുറച്ചൊരു ഏജ് ആകുമ്പോൾ ശരിക്കും നല്ല തിക്കായിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് തന്നെ യൂസ് ചെയ്യണം. ഈ മോയ്സ്ചറൈസറിൽ തന്നെ വേറൊരു ഇത് പറയണത്, എന്റെ ഫേസ് ഭയങ്കര ഓയിലി ആണ് അപ്പൊ എനിക്ക് ബോഡിയിൽ മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയല്ല, ഫേസ് വേറെ യൂണിറ്റ് ആയിട്ടും ബോഡി വേറെ യൂണിറ്റ് ആയിട്ടും തന്നെ കണക്കാക്കണം. ഒരുപാട് ആൾക്കാരുണ്ട് ഫേസ് ഭയങ്കര ഓയിലി ആയിട്ടും ബോഡി ഡ്രൈ ആയിട്ടുള്ളത്. അപ്പൊ എന്താണോ ഫീൽ ചെയ്യണേ അതനുസരിച്ചിട്ട് വേണം നമുക്ക്, അത് തന്നെ ഏത് ലെവൽ ഡ്രൈനസ് ഉണ്ട് എന്നുള്ള അനുസരിച്ചിട്ട്. ചെറിയ ഡ്രൈനസ് ഒക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസിംഗ് ലോഷൻ മതിയാവും. പക്ഷെ നല്ല ലെവൽ ഡ്രൈനസ് ആണ്, സ്കിന്ന് ക്രാക്ക് ചെയ്യുന്നുണ്ട്, ചുറിയുന്നുണ്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യണം.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി,
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ,
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഇപ്പോൾ ഇശൽമാല, ഇശൽമാലയിൽ കെ എസ് രഹന പാടിയത്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: ഇശൽമാലയിൽ ഇനി സുജാത പാടിയ ഗാനം കേൾക്കാം.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇശൽമാലിൽ ഇനി യേശുദാസ് പാടിയത്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ശിൽമാലിയിൽ ഇനി ജോൽസ്ന പാടിയത്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവെ ബിസിനസ് ആൻഡ് റിസർച്ച് ഓസ്ലോയിൽ ചേർന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ലധികം കമ്പനികളുടെ CEOമാർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മധ്യേന്ത്യയിലെ ഭരണവികസന കാര്യങ്ങൾ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിലിന്റെ 26-ാമത് യോഗത്തിന് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ഇന്ന് തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ അധ്യക്ഷനാകും. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ വിവിധ കഥകളികൾ അരങ്ങേറും. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMAയുമായി രണ്ട് യുവാക്കളെ ഡാൻസ് ഓഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. NGO ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ഇരിട്ടി റൂട്ടിലോടുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5-നാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: കേൾക്കാം അൻവർ അലി രചിച്ച മറ്റൊരു ഗാനം, സുഷിൻ ശ്യാമിന്റെ സംഗീതം, നേഹ നായർ കുറുപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്
4: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ
5: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി
7: പുതിയ ക്ലാസ് പുതിയ

0: ഗോൾസ്.
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: അല്പസമയത്തിനകം 10:15 കേൾക്കാം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. 16-ാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിശ്ചയിച്ചു. അദ്ദേഹമാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഭരണപക്ഷത്തിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ ചേരും. ഇതിന് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം. 10 ദിവസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിൻ്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാർഷോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി സിഇഒമാർ പരിപാടിയിൽ സംബന്ധിച്ചു. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവർ അഭിനന്ദിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിൻ്റെ വ്യാപ്തി ലോകത്തിൻ്റെ തെക്ക് നിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിൻ്റെ അടയാളമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് ഒരിടത്തും LPG തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50%ലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിജയകരമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരുരാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു സുപ്രധാന നടപടിയായി ഈ യോഗം മാറി. ഇരുരാജ്യങ്ങളിൽ നിന്നും 50-ലധികം കമ്പനികളുടെ സിഇഒമാർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിലവിൽ ബിസിനസ് സൗഹൃദ അന്തരീക്ഷത്തെ പ്രധാനമന്ത്രി മോദി പ്രത്യേകം പരാമർശിച്ചു. ഇന്ത്യയുടെ കഴിവുറ്റ യുവശക്തി, ശക്തമായ ബിസിനസ് രീതികൾ, നിക്ഷേപ അനുകൂല നിയമവ്യവസ്ഥകൾ എന്നിവ നോർവീജിയൻ കമ്പനികൾക്ക് മികച്ച അവസരങ്ങളാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കപ്പൽ നിർമ്മാണം, ആരോഗ്യരംഗത്തെ നവീകരണങ്ങൾ, ഹരിത സാങ്കേതികവിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ നോർവീജിയൻ കമ്പനികളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം 30-31 തീയതികളിൽ ജോർജിയയിലെ അറ്റ്ലാന്റയിൽ ചേരുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ആഗോള സുസ്ഥിരതയും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യമിട്ട് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ആഗോള സാമ്പത്തിക സുസ്ഥിരതയ്ക്കൊപ്പം അന്താരാഷ്ട്ര വ്യാപാര തർക്കങ്ങൾ, നിർമ്മിത ബുദ്ധി സുരക്ഷ, ആഗോള പ്രതിസന്ധികൾ എന്നിവയും യോഗത്തിൽ ചർച്ചയാവും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമനീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് യോഗത്തിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്ത് ബദൽ തർക്ക പരിഹാര മാർഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൗരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൗദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി

ചെയ്യാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക ഒരു മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് US അധികൃതർ അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ചൈനയിലെത്തുമെന്ന് റിപ്പോർട്ട്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സഹകരണം ഉൾപ്പെടെ അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. കോങ്കോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗസാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോങ്കോയിൽ ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങിയ എബോള ബാധ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300 പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ August 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. മധ്യേന്ത്യയിലെ ഭരണവികസന കാര്യങ്ങൾ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിലിന്റെ 26th യോഗത്തിന് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ഇന്ന് തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ അധ്യക്ഷനാകും. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. അന്തർ സംസ്ഥാന സഹകരണത്തിനും ഫെഡറലിസത്തിനും നിർണായക വേദിയായി കൌൺസിൽ യോഗം മാറും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ യോഗം ഇന്ന് കൊൽക്കത്തയിൽ ചേരും. പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് യോഗം വിളിച്ചു ചേർത്തത്. ഉച്ചകഴിഞ്ഞ് ചേരുന്ന യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജിയും പങ്കെടുക്കും. BJP സംസ്ഥാന ഭരണത്തിലെത്തിയ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാനാണ് മമതാ ബാനർജി യോഗം വിളിച്ചു ചേർത്തത്. ഡൽഹിയിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 90 പൈസ വർദ്ധിച്ചു. ഇതോടെ ദേശീയ തലസ്ഥാനത്ത് പെട്രോളിൻ്റെ വില ലിറ്ററിന് 97.77 രൂപയിൽ നിന്ന് 98.64 രൂപയായി ഉയർന്നു. ഡീസലിന് 90.67 രൂപയിൽ നിന്ന് 91.58 രൂപയായാണ് ഉയർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവൺമെൻറ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണ ബോണ്ടുകൾ പുറപ്പെടുവിക്കുന്ന സാമൂഹിക മാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് PIB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ദനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ 1st തിരിച്ചറിഞ്ഞു. 2018 February 12 എടയന്നൂർ തെരൂരിലാണ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. July 10 നീളുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5 മത്സരം. ഈ വർഷത്തെ +2 പരീക്ഷാ ഫലം അടുത്ത ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് സഹസ്ര കലശാഭിഷേകം.

0: ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 നട തുറക്കും. 26 പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർകോട്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ചിന്മയി, രക്ഷിത സുരേഷ്, വിജയ് യേശുദാസ് എന്നിവർ പാടിയൊരു ഗാനം കേൾക്കാം. ആടുജീവിതം എന്ന ചിത്രത്തിനായി ഈ ഗാനം രചിച്ചത് റഫീഖ് അഹമ്മദ്.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഗ്രാമിന് 75 രൂപ കൂടി, 14,375 രൂപ. പവന് 600 രൂപ കൂടി, 115,000 രൂപ.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.

0: പ്രിയ ഗീതം.
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. പ്രിയഗീതത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയഗീതത്തിൽ ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ, ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. 0945 236 176 2 3 6 6 1 7 4 2 3 6 6 1 7 6 9 4 4 4 4 4 8 0 0 ഈ പറഞ്ഞ നമ്പറുകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0945 236 176 2 3 6 6 1 7 4 2 3 6 6 1 7 6 മറ്റൊരു നമ്പർ 9 4 4 7 4 4 4 8 0 0 പ്രിയഗീതത്തിൽ ആദ്യ ഗാനം കേൾക്കാം. പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമയിൽ നിന്ന് സൂരജ് സന്തോഷ് പാടിയൊരു ഗാനം.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
2: പ്രിയ ഗീതം
3: പ്രേഗീതത്തിൽ നമ്മളിനി കേൾക്കുന്നത് പറമ്പിൽ ബസാറിൽ നിന്ന് വിളിച്ച മാമുക്കോയ ആവശ്യപ്പെട്ട മാമുക്കോയയുടെ ഇഷ്ടഗാനമാണ് വാഴ എന്ന ചിത്രത്തിലെ ഒരു ഗാനം. ഇലക്ട്രോണിക്കലി പാടിയത്.

പ്രേഗീതത്തിൽ ഇനി കേൾക്കാം. അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിനുവേണ്ടി നഞ്ചമ്മ വരികളെഴുതി, ജേക്സ് ബി ജോയ് സംഗീതം നൽകി, നഞ്ചമ്മ തന്നെ പാടിയൊരു ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പള്ളിയത്ത് നിന്ന് വിളിച്ച സുനിൽ രാജാണ്.

0: The Real FM 103.6.
1: പ്രിയ ഗീതം
2: പ്രിയഗീതത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇനി നമ്മൾ കേൾക്കുന്നത് ചേവായൂരിൽ നിന്ന് വിളിച്ച സൗമ്യ ആവശ്യപ്പെട്ടൊരു ഗാനമാണ്. ബോഡിഗാർഡ് എന്ന ചിത്രത്തിനായി കൈതപ്രം വരികളെഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി കാർത്തിക്കും എലിസബത്ത് രാജുവും പാടിയത്.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിൽ ഇനി കേൾക്കുന്നത് ബാല്യകാല സഖി എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയൊരു ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് പെരുങ്ങുളത്ത് നിന്ന് അബ്ദുൽ സലാമാണ്. അബ്ദുൽ സലാമിനും കുടുംബത്തിനും വേണ്ടിയാണ് ഈ ഗാനം അബ്ദുൽ സലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: പ്രിയ ഗീതം,
3: പ്രിയഗീതത്തിൽ ഇനി കേൾക്കാം. മാജിക് മഷ്റൂം എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് ഗോവിന്ദൻ വരികളെഴുതി, നാദിർഷ സംഗീതം നൽകി, ചിത്രയും റിമി ടോമിയും പാടിയൊരു ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊമ്മേരിയിൽ നിന്ന് ബാബു.

ഇന്നത്തെ പ്രേഗീതത്തിൽ അവസാനമായി കേൾക്കാം കുഞ്ഞിരാമായണം എന്ന ചിത്രത്തിനായി മനു മഞ്ജിത് വരികളെഴുതി ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകി ശങ്കർ മഹാദേവൻ പാടിയൊരു ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് എടക്കരയിൽ നിന്നും ബബിത.

എഫ്എം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം. G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഒക്ടോബർ 30-31 തീയതികളിൽ ജോർജിയയിലെ അറ്റ്ലാന്റയിൽ ചേരുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ആഗോള സുസ്ഥിരതയും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യമിട്ട് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. മിസോറാമിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി ആരംഭിച്ചു. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് വോട്ടർ പട്ടിക കൈകാര്യം ചെയ്യുമെന്നതിനാൽ പ്രക്രിയയിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണെന്ന് മിസോറാം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ ലാൽ റൊസാമ അറിയിച്ചു. ഡൽഹിയിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 90 പൈസ വർദ്ധിച്ചു. ഇതോടെ ദേശീയ തലസ്ഥാനത്ത് പെട്രോളിന്റെ വില ലിറ്ററിന് 97.77 രൂപയിൽ നിന്ന് 98.64 രൂപയായി ഉയർന്നു. ഡീസലിന് 90.67 രൂപയിൽ നിന്ന് 91.58 രൂപയായാണ് ഉയർന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ചൈനയിലെത്തുമെന്ന് റിപ്പോർട്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ യോഗം ഇന്ന് കൊൽക്കത്തയിൽ. പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് യോഗം വിളിച്ചു ചേർത്തത്. രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. സെൻസെക്സ് 366-ലധികം പോയിന്റുകൾ ഉയർന്ന് 75,706-ലും നിഫ്റ്റി 107 പോയിന്റുകൾ നേട്ടത്തോടെ 23,760-ലും എത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം.

0: 103.6 റിയൽ എഫ്എം ആകാശവാണി 103.6 റിയൽ എഫ്എം യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയരെ, യുവർ ചോയ്സിലേക്ക് ഇപ്പോൾ മുതൽ 12 മണിവരെ സന്ദേശങ്ങൾ അയയ്ക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് നമ്പർ 9400224440. യുവർ ചോയ്സിൽ ആദ്യം ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. ഈ ചിത്രത്തിൽ യേശുദാസും കൂടെ ലതികയും പാടിയത്. ONB യുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
3: വയനാട് ജില്ലയിലെ കൽപ്പറ്റ ജി വി എച്ച് എസ് എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപക ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. എൻ വി ടി ബയോളജി വൊക്കേഷണൽ ടീച്ചർ, മാസ്റ്റർ ഗാർഡനർ, ഫ്ലോറി കൾച്ചറിസ്റ്റ്, വൊക്കേഷണൽ ടീച്ചർ ഡി എഫ് ഇ തസ്തികകളിലേക്കാണ് നിയമനം. എൻ വി ടി ബയോളജി തസ്തികയിലേക്ക് ബിരുദാനന്തര ബിരുദവും ബി എഡ് സെറ്റ് എന്നിവയുമാണ് യോഗ്യത. വൊക്കേഷണൽ ടീച്ചർ, മാസ്റ്റർ ഗാർഡനർ, ഫ്ലോറി കൾച്ചറിസ്റ്റ് തസ്തികകളിലേക്ക് ബി എസ് സി അഗ്രികൾച്ചർ ബിരുദമാണ് വേണ്ടത്. വൊക്കേഷണൽ ടീച്ചർ ഡി എഫ് ഇ തസ്തികയിലേക്ക് ബി വി എസ് സി ആണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ ഇന്ന് രാവിലെ 10 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 9207523926. യുവർ ചോയ്സിൽ ഇനി ചേമഞ്ചേരിയിലെ അനിലിന്റെ ഇഷ്ടഗാനമാണ്. സത്യനന്ദക്കാട് എഴുതി, രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കളിയിലൽപ്പം കാര്യം.

0: സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇയർബഡ്സ് സ്പീക്കേഴ്സ് മൗസ് കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
2: മൈ ജി
3: കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി, പട്ടികവർഗ, ഒ ഇ സി വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി

0: പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ നാളേക്കുള്ളിൽ അപേക്ഷ ഓൺലൈനായി നൽകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 2422275, STD കോഡ് 0484.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കേൾക്കാം എരുമേലി ഏഞ്ചൽ വാലിയിൽ നിന്ന് അന്ന തോമസ് ആവശ്യപ്പെട്ട ഗാനം. പൂനിലാമഴ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൗരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
3: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ തച്ചിങ്ങനടുത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ രാത്രികാല പഠന മേൽനോട്ട ചുമതലകൾക്കായി മേട്രൺ കം റെസിഡൻസ് ട്യൂട്ടർ MCRT തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രതിമാസം 12,000 രൂപയാണ് ഓണറേറിയം. ബിരുദവും BEDഉം യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗത്തിലുൾപ്പെടുന്ന പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ നാളെ വൈകിട്ട് 5 PM പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547630139. മറ്റൊരു നമ്പർ 9495675595.
10: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
9: കാവനൂരിലെ സാബിറയുടെ ഇഷ്ടഗാനം.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: चंदन का एहसास।
1: Your choice ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: നന്മണ്ടയിലെ അബൂബക്കറിന്റെ ഇഷ്ടഗാനമിത അൻവർ സുബൈർ എഴുതി, കെ ജെ ജോ ഈണമിട്ട്, വാണിജ്യറാമും ഇടമാ ബഷീറും പാടിയത് ചിത്രം മുക്കുവനെ സ്നേഹിച്ച ഭൂതം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഹവാകർ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
4: ഹവാകർ സോഫ്റ്റ് ടീ. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
5: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: വെസ്റ്റ് ഹില്ലിൽ നിന്നും ഉണ്ണി ആവശ്യപ്പെട്ട ഗാനമിത യേശുദാസ് പാടിയത്. ചിത്രം ഉൾക്കടൽ. ഒ എൻ വിയുടെ വരികൾ, എം ബി ശ്രീനിവാസിന്റെ സംഗീതം.
8: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: ക്ലാസ് പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമിതാ, നിർമാല്യമെന്ന ചിത്രത്തിൽ. ഈ ഗാനം ആവശ്യപ്പെട്ടത് താനൂർ ഓലപ്പീടികയിൽ നിന്ന് വിജയരാജൻ ആലിങ്ങൽ.

0: മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ബാലുശ്ശേരിയിൽ നിന്നും രാധ ആവശ്യപ്പെട്ട ഗാനമിതാ. ONV യുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. അഥർവം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്.

കുണ്ടായിത്തോട് നിന്നും ശ്യാമള ആവശ്യപ്പെട്ട ഗാനമിതാ. ശ്രീകുമാരൻ തമ്പി എഴുതി, ശ്യാം ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം അക്ഷരത്തെറ്റ്.

യുവർ ചോയ്സിൽ അവസാനമായി ഒ എൻ വി വരികൾ എഴുതി എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് ചിത്രപാടിയ ഗാനം. ചിത്രം മിഥുനം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കൊടുവള്ളിയിൽ നിന്നും സതീദേവി.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

എഫ്എം പ്രധാന വാർത്തകൾ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് തോലാമിനെ സന്ദർശിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, സഹകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ രാജ്നാഥ് സിംഗ് അറിയിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. തെരുവു നായ്ക്കളെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ചോദ്യം ചെയ്ത് മൃഗസ്നേഹികളുടെ സംഘടന നൽകിയ ഹർജി തള്ളിയാണ് പുതിയ ഉത്തരവ്. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരനെ പ്രോടേം സ്പീക്കറായി നിശ്ചയിച്ചു. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3-നായിരിക്കും ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യയാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇതുവഴിയുണ്ടാകുന്ന അധിക ബാധ്യത ആരു വഹിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ്. ചെറുവർണൂർ സ്വദേശിനി സോനയാണ് മരിച്ചത്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരമുണ്ടെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പിടികൂടുന്ന തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ നൽകി പിടിച്ചയിടത്ത് തന്നെ തിരികെ വിടാൻ പാടില്ല.

ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച 2025 ഉത്തരവ് പരിഷ്കരിക്കണമെന്ന ആവശ്യം കോടതി നിരസിച്ചു. നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിലാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിമാനത്താവളങ്ങളിലും ഹൗസിംഗ് കോളനികളിലും ഉൾപ്പെടെ തെരുവുനായശല്യം അങ്ങേയറ്റം രൂക്ഷമായിരിക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. കുട്ടികൾക്കും പ്രായമായവർക്കും യാത്രക്കാർക്കും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കോടതിയലക്ഷ്യവും അച്ചടക്ക നടപടിയും ഉണ്ടാകണമെന്നും ബെഞ്ച് ഉത്തരവിട്ടു. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നായ്ക്കളുടെ ജനന നിയന്ത്രണ കേന്ദ്രങ്ങൾ ആരംഭിക്കണം. മതിയായ പേവിഷ വാക്സിനും ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ച കോടതി ദയാവധമടക്കം മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ഹൈക്കോടതികൾ ആവശ്യമെങ്കിൽ തെരുവുനായശല്യത്തിൽ നേരിട്ട് കേസെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിജയകരമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു സുപ്രധാന നടപടിയായി യോഗം മാറി. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ൽ കമ്പനികളുടെ സിഇഒമാർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിലവിലെ ബിസിനസ് സൗഹൃദ അന്തരീക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം പരാമർശിച്ചു. ഇന്ത്യയുടെ കഴിവുറ്റ യുവശക്തി, ശക്തമായ ബിസിനസ് രീതികൾ, നിക്ഷേപ അനുകൂല നിയമവ്യവസ്ഥകൾ എന്നിവ നോർവീജിയൻ കമ്പനികൾക്ക് മികച്ച അവസരങ്ങളാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കപ്പൽ നിർമ്മാണം, ആരോഗ്യരംഗത്തെ നവീകരണങ്ങൾ, ഹരിത സാങ്കേതികവിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ നോർവീജിയൻ കമ്പനികളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിൻ്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ലയുമായി കൂടിക്കാഴ്ച നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിശ്ചയിച്ചു. അദ്ദേഹമാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഭരണപക്ഷത്തിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. MLA മാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 ചേരും. ഇതിന് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി VD സതീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം. 10 ദിവസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇതുവഴിയുണ്ടാകുന്ന അധിക ബാധ്യത ആര് വഹിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. വരുമാനത്തിലെ കുറവ് എങ്ങനെ പരിഹരിക്കുമെന്നും ശമ്പളം കൃത്യമായി നൽകാൻ കഴിയുമോയെന്നും ഗവൺമെൻറ് ചിന്തിക്കണമെന്ന് TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരമുണ്ടെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരളത്തിലെ എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ ഗീതിക മെഹ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികളിൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്തിന് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് ഒരിടത്തും LPG തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഇറാനെതിരായ ആക്രമണങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്കാലത്തേക്ക് മാറ്റിയതോടെ രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. ഇന്ന് സെൻസെക്സ് 366 പോയിന്റിലേറെ ഉയർന്ന് 75,706 നിഫ്റ്റി 107 പോയിന്റ് നേട്ടത്തോടെ 23,760 എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കും.

0: സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം അടുത്ത ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. കണ്ണൂർ എടയണ്ണൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ 1 സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 February 12 എടയന്നൂർ തെരൂരിലാണ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. July 10 വരെ നീളുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. മുൻ മുഖ്യമന്ത്രി EK നായനാർ ദിനാചരണം വൈകിട്ട് കല്യാശ്ശേരിയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ പയ്യാമ്പലത്തെ EK നായനാർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് CPIM നേതാക്കളായ MV ജയരാജൻ, EP ജയരാജൻ, PJയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, KV സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാളെ രാവിലെ മൊയാരം സ്മാരക അവാർഡ് മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പിണറായി വിജയൻ സമ്മാനിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FCയെ നേരിടും. വൈകിട്ട് 5 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളികൾ അരങ്ങേറും. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവ കഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. സുഭദ്രാഹരണം, കല്യാണ സൗഗന്ധികം, സീതാസ്വയംവരം തുടങ്ങിയ കഥകൾ അവതരിപ്പിക്കും. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവി മഹാത്മ്യം കഥകളി അരങ്ങ.
0: കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിക്കാൻ ഇടയായ സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. പുന്നക്കപ്പാറയിൽ ഉബൈദിന്റെ മകൻ അമൻ ആണ് മരിച്ചത്. പടക്കത്തിന്റെ മരുന്ന് ശേഖരിച്ച് കളിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. ഗ്രൗണ്ടിലുണ്ടായത് കുട്ടികൾ മാത്രമാണെന്ന് വീഡിയോയിൽ വ്യക്തമാണ്. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേനാ വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. ബംഗാരം ദ്വീപിലെ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ഇന്നലെ വൈകിട്ട് നീന്തുന്നതിനിടെയായിരുന്നു അപകടം. ബംഗാരം ദ്വീപിൽ വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിലും തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് പറഞ്ഞു. ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തുംചാലിൽ റിജിൻലാലിൻ്റെ ഭാര്യ സോനയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുനായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരം ഉണ്ടെന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ബി ഹാപ്പി.
1: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. പിടികൂടുന്ന തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് പേപ്പട്ടി വിഷബാധയ്ക്കെതിരായ വാക്സിൻ നൽകി പിടിച്ചയിടത്തുതന്നെ തിരികെ വിടാൻ പാടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലക്ഷദ്വീപിലെ ബംഗാരൻ ദ്വീപിൽ കടലിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. ബംഗാരം ദ്വീപിലെ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ഇന്നലെ വൈകിട്ട് നീന്തുന്നതിനിടയിലായിരുന്നു അപകടം. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ ദിനാചരണം വൈകിട്ട് കല്യാശ്ശേരിയിൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ മോയാരം സ്മാരക അവാർഡ് മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പിണറായി വിജയൻ സമ്മാനിക്കും. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശികളായ

ായ അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. പുന്നക്കപ്പാറയിൽ ഉബൈദിന്റെ മകൻ അമാൻ ആണ് മരിച്ചത്. ഇറാനെതിരായ ആക്രമണങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്കാലത്തേക്ക് മാറ്റിയതോടെ രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. ഇന്ന് സെൻസെക്സ് 366 പോയിന്റിലേറെ ഉയർന്ന് 75706 നിഫ്റ്റി 107 പോയിന്റ് നേട്ടത്തോടെ 23760 എത്തി. കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സാവിത്രി ദേവി സാബൂസ് മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് ജൂനിയർ അണ്ടർ 15 അണ്ടർ 17 റാങ്കിംഗ് ടൂർണമെന്റിന് നാളെ തുടക്കമാകും. 24 വരെ കോഴിക്കോട് ദേവഗിരി കോളേജിലാണ് ടൂർണമെന്റ്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രിയരെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം ഇപ്പോൾ മുതൽ 2 മണിവരെ. നമ്പർ ഇതാ 2366174, മറ്റൊരു നമ്പർ 2366176, STD കോഡ് 0495, മൊബൈൽ ഫോൺ നമ്പർ 9447444800. ഗാനോത്സവത്തിൽ ആദ്യം ഒരു യുഗസന്ധ്യ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരൻ്റെ ഭാവന, എ ടി ഉമ്മറിൻ്റെ സംഗീതം.

ഇനി മടവൂരിലെ ദിലീപ് കുമാറിന്റെ ഇഷ്ടഗാനം കേൾക്കാം. സുഖമോ ദേവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONB യുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

കൊടുവള്ളിയിലെ ആബിദിന്റെ ഇഷ്ടഗാനമിത. രാജീവ് ആലുങ്കൽ എഴുതി, രമൺ ഗോകുലീണമിട്ട്, അഫ്സലും റിമി ടോമിയും പാടിയത്. ചിത്രം ലക്ഷ്മി.

പി വി കെ പൊറ്റമ്മൽ ആവശ്യപ്പെട്ട ഗാനവിത, വയലാറെഴുതി ദേവരാജൻ ഈണമിട്ട് സുശീല പാടിയത്. ചിത്രം അരനാഴിക നേരം.

ഇനി മാപ്പയൂരിൽ നിന്നും ജിനു ആവശ്യപ്പെട്ട ഗാനമിത ONV വരികളെഴുതി ഇളയരാജ ഈണമിട്ട് യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം ഓളങ്ങൾ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി അമരമ്പലത്തു നിന്നും ബീന ആവശ്യപ്പെട്ട ഗാനമിത ശ്രീകുമാരൻ തമ്പി എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസും ശൈലജയും പാടിയത്. ചിത്രം യുവജനോത്സവം.

വീണ്ടും ഒരു യുഗ്മഗാനം കേൾക്കാം. ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാം ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ലവ് സ്റ്റോറി. ഈ ഗാനം ആവശ്യപ്പെട്ടത് തലശ്ശേരിയിലെ രാജേഷ്.

ഇനി മേലാറ്റൂരിലെ പ്രിയ ആവശ്യപ്പെട്ട ഗാനമിത കൈതപ്രമെഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം ഇന്നലെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസ് പാടിയ ഗാനമിത. ചിത്രം

ചിത്രം ചക്കരമുത്ത്. ഗായകൻ യേശുദാസ്. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് സുധാ പ്രഭാകരൻ, നടുവത്തൂർ.

0: എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ.
1: ഗാനോത്സവത്തിൽ ഇനി ബിച്ചു തിരുമല എഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും ലതികയും പാടിയ ഗാനമിത. ചിത്രം ചമ്പക്കുളം തച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് തൊണ്ടയാട് നിന്നും രാഘവൻ.

കൊണ്ടോട്ടിയിൽ നിന്നും ബീന ആവശ്യപ്പെട്ട ഗാനമിത. കൈതപ്രമെഴുതി ജോൺസൺ ഈണമിട്ട് മിൻമിനെ പാടിയത്. ചിത്രം കുടുംബസമേതം.

0: Orange alert for heat wave to severe heat wave conditions has been issued again for the coming week. Bandha continued as the hottest place in the country on the second consecutive day with a temperature of more than 47 degrees Celsius. Chief Minister Yogi Adityanath directed district magistrates, the health department, power department and relief agencies to remain on alert mode. More from our correspondent.
1: Apart from Bandha, which recorded a staggering 47.6 degrees yesterday, several districts across the state are experiencing severe heat wave conditions, with maximum temperatures hovering near or crossing the 45 degree mark. The Indian Meteorological Department has issued a heat wave alert for 33 districts and advised people to remain cautious, especially during afternoon hours. Heat wave conditions will prevail in the southern and central parts of the state for the next 1 week, while whole state will have hot nights for the next 2 days. Sushil Chandra Tiwari, Akashwani News, Lucknow.
0: IMD has also forecast heat wave to severe heat wave conditions in Madhya Pradesh today. Heat wave conditions are likely to prevail over Bihar and Marathwada during the day and over Punjab, Haryana, Chandigarh for the next 5 days. Benchmark domestic equity indices were trading around 0.2% up in afternoon trade today. The Sensex rose by 136 points to 75,451, while the Nifty added 42 points to 23,692 when reports last came in. PM. Last night, Sunrisers Hyderabad confirmed its place in the playoff, defeating Chennai Super Kings by 5 wickets at M.H. Chidambaram Stadium. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to attend third India-Nordic summit in Oslo, aimed at strengthening cooperation in technology, renewable energy, defence and trade. Prime Minister Modi and his Swedish counterpart Ulf Kristersson, in a joint newspaper article, stress on partnerships in times of global uncertainty. Supreme Court refuses to recall its earlier order of keeping sterilized or vaccinated stray dogs in shelters. IMD issues yellow alert for heat wave in national capital for next 3 days. And in IPL cricket, Rajasthan Royals to take on Lucknow Super Giants in Jaipur this evening. With that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 23rd ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, ശ്രീകുമാർ മുഖത്തല, സിന്ധു വിജയൻ, ബേബി അശ്വേത. സംവിധാനം പി എ ബിജു.
3: കുതിരവണ്ടിക്കടിയിൽപ്പെട്ട മർമ്മലഡോവ് മരണത്തിൻ്റെ വക്കീലാണ്. സ്വന്തം മകളുടെ വ്യഭിചാര വരുമാനത്തിൽ നിന്നുപോലും കുടിക്കാൻ പങ്കുപറ്റിയിരുന്ന അയാളുടെ കുടുംബം ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും നിസ്സഹായതയുടെ പരകോടിയിലാണ്. ഭാര്യ കാതറിനയ്ക്ക് മർമ്മലഡോവ് വെറുക്കപ്പെട്ടവനാണ്. മുൻപൊരിക്കൽ അയാളെ പരിചയപ്പെട്ട നിക്കോവാണ് അപകടസ്ഥലത്തു നിന്നും മർമ്മലഡോവിനെ വീട്ടിലെത്തിച്ചത്. നിക്കോവ് കുപ്രസിദ്ധമായ ഒരു ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിയാണെന്ന് ആർക്കും അറിയില്ല. കൊലപാതകത്തിനു ശേഷം മനസ്സിൻ്റെ സമനില തെറ്റിയ നിക്കോവിന് പാവപ്പെട്ടവരോട് പ്രത്യേക പ്രതിപത്തിയാണ്. മർമ്മലഡോവിൻ്റെ ഭാര്യ കാതറീന, മകൾ പോലെങ്ക തുടങ്ങിയവരും റസ്കോൾ നിക്കോവിനൊപ്പം കഥാഗതി മുന്നോട്ട് നയിക്കുന്നു. മർമ്മലഡോവിന് അന്ത്യകുദാശ നൽകാൻ വൈദികനെത്തുന്നു പ്രണിത ഹൃദയയായി കാതറീന.
4: ഡോക്ടർ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
5: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, അയാൾ ഉടനെ തന്നെ മരിക്കും.
4: ഡോക്ടർ, ഒട്ടും പ്രതീക്ഷ.

0: സുരക്ഷയ്ക്ക് വകയില്ലേ?
1: ഒട്ടുമില്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. 4-5 നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.
2: എല്ലാരും മാറിയേ, മാറ്, വഴിമാറ്. അന്ത്യകുദാശയ്ക്ക് അച്ഛൻ വരുന്നു.
0: ഡോക്ടർ, അല്പം കൂടെ നിന്നിട്ട് പോകാം.
1: ശരി.
0: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

0: ദൈവം കരുണാമയനാണ്, പരമോന്നതമായ അവൻ്റെ മഹത്വത്തിൽ വിശ്വസിക്കൂ.
1: ദൈവം കരുണാമയനായിരിക്കും, എന്നാൽ അദ്ദേഹം ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല.
0: നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഇങ്ങനെ പറയുന്നത് പാപമാണ് മകളെ.
1: ഇതൊരു പാപമല്ലേ? ദേ, ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ
0: അറിയാതെയാണെങ്കിലും ഈ അപകടത്തിന് കാരണക്കാരായവർ നിനക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകാതിരിക്കില്ല.
1: അവരെന്തിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം? അയാൾ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് സ്വയം വണ്ടിക്കടിയിൽ പെട്ടതാണ്. പിന്നെ ഇയാൾ ഞങ്ങൾക്ക് എന്താണ് സമ്പാദിച്ചു തന്നത്? ദുരിതം മാത്രം. ഉണ്ടായിരുന്നതെല്ലാം മഹാപാപി കുടിച്ചു മുടിപ്പിച്ചു. കുടിക്കാൻ വേണ്ടി ഞങ്ങളെ കൊള്ളയടിച്ചു. കുട്ടികളുടെയും എന്റെയും ജീവിതം മദ്യത്തിന് വേണ്ടി നശിപ്പിച്ചു. ഇയാൾ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദൈവത്തിന് നന്ദി. ഈ നഷ്ടം വളരെ ചെറുതാണ്.
0: ഏത് പാപിയും മരണസമയത്ത് മാപ്പർഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇയാൾക്ക് മാപ്പ് കൊടുക്കണം. ഇത്തരം വിചാരങ്ങൾ മനസ്സിലുണ്ടാകുന്നതേ മഹാപാപമാണ്.
1: അച്ചോ, അത് പ്രസംഗിക്കാൻ കൊള്ളാം. മാപ്പ് നൽകുക. ഇന്ന് ഈ അപകടം പറ്റിയിരുന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് മരത്തടി പോലെ കിടന്നുറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ ഇയാൾ ഇട്ടുനാറിയ ഉടുപ്പും കുട്ടികളുടെ ഉടുപ്പും അലക്കി വൃത്തിയാക്കി ഞാൻ ജനലിൽ ഉണക്കാനിടുമായിരുന്നു. നേരം വെളുത്ത ഉടനെ അവയുടെ കീറൽ തുന്നി ശരിപ്പെടുത്തുകയും വേണം. ഇങ്ങനെയാണ് ഞാൻ എന്റെ രാത്രികൾ ചിലവഴിക്കുന്നത്. മാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലച്ചോ. ഞാൻ എന്നേ അയാൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. മരിക്കാൻ കിടക്കുന്ന ഭർത്താവിനരികിൽ നിന്ന് ഭാര്യ പറയേണ്ട വാക്കുകളല്ല ഇത്. അച്ചോ, മാപ്പാക്കുക.
0: വേണ്ട, അതിന്റെ ആവശ്യമില്ല സഹോദരി.

0: അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഞാൻ എങ്ങനെ സംസ്കരിക്കും?
1: കാതറീന, കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ഭർത്താവ് എന്നോട് വിശദമായി എല്ലാം സംസാരിച്ചിരുന്നു. നിങ്ങളെല്ലാം എന്ത് സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ആ രാത്രി മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായി. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇത് 20 രൂപ.

0: ഇത് നിങ്ങൾക്കൊരു സഹായമായെങ്കിൽ. അപ്പൊ ഞാൻ വീണ്ടും വരും.
1: നന്നായി വരട്ടെ.

0: നിൽക്കൂ, നിൽക്കൂന്നേ.
1: ഏതാണ് ഈ മെലിഞ്ഞ സുന്ദരിയായ ഈ കൊച്ചു പെൺകുട്ടി?
0: നിങ്ങളുടെ പേരെന്താണെന്ന് പറയൂ. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്?
1: നിന്നെ പറഞ്ഞയച്ചത് ആരാണ്?
0: സോണിയ ചേച്ചി.
1: സോണിയ ചേച്ചി ആയിരിക്കും നിന്നെ അയച്ചതെന്ന് എനിക്ക് തോന്നി.
0: മമ്മയും കൂടിയാണ് അയച്ചത്. സോണിയ ചേച്ചി എന്നെ അയക്കാൻ നിൽക്കുമ്പോൾ മമ്മയും വന്ന് എന്നോട് പറഞ്ഞു, വേഗം ഓടിച്ചെല്ലു പൊലങ്കാന്ന്.
1: നിന്റെ പേരാണോ പൊലങ്ക?
0: അതെ.
1: നിനക്ക് സോണിയ ചേച്ചി ഇഷ്ടമാണോ?
0: മറ്റാരെക്കാളും ഞാൻ എന്റെ ചേച്ചിയെ ഇഷ്ടപ്പെടുന്നു.
1: നിനക്ക് എന്നെ സ്നേഹിക്കാനാവുമോ? ബാലികയുടെ മുഖം എന്നിലേക്ക് അടുക്കുന്നല്ലോ. നിഷ്കളങ്കമായി ഉമ്മ വയ്ക്കാൻ ഇവളുടെ ചുണ്ടുകൾ നീളുന്നല്ലോ. മെലിഞ്ഞ് കൊള്ളി പോലുള്ള ഇവളുടെ കൈകൾ എന്നെ മുറുകെ പിടിക്കുന്നല്ലോ. എന്റെ തോളിൽ തല ചായച്ച് അവൾ കരയുന്നുവല്ലോ.
0: അച്ഛനെ ഓർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു.
1: കരയാതെ കരയാതെ മോളെ. അച്ഛന് നിന്നോട് സ്നേഹമായിരുന്നോ?
0: ലിഡയെയാണ് അച്ഛൻ കൂടുതൽ സ്നേഹിച്ചിരുന്നത്.
1: അതെന്താ കാര്യം?
0: അവൾ ചെറിയ കുട്ടിയല്ലേ. അച്ഛൻ ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചു, വ്യാകരണവും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു, ഫ്രഞ്ച് പഠിപ്പിച്ചു.
1: ഓഹോ, ആട്ടെ, നിനക്ക് പ്രാർത്ഥനകൾ അറിയാമോ?
0: പിന്നെ അത് നേരത്തെ അറിയാം. ഞാനിപ്പോൾ വലിയ കുട്ടിയായില്ലേ. എന്നാൽ കൊല്ലയും ലിടയും മമ്മയോടൊപ്പമാണ് ചൊല്ലാറുള്ളത്. മാതാവിന്റെ പ്രാർത്ഥനാ ഗീതങ്ങൾ. മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സോണിയ ചേച്ചിക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ.
1: പോലങ്ക, എന്റെ പേര് റസ്കോൾനിക്കോവ്. കുറച്ചു സമയം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു.
0: എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
1: ഇതാ എന്റെ പേരും വിലാസവും ഇതിൽ കുറിച്ചിട്ടുണ്ട്. സോണിയ ചേച്ചിക്ക് കൊടുക്ക്.
0: നാളെ വരുമോ?
1: വരും. പോട്ടെ.
0: ടാറ്റാ.
1: ടാറ്റാ. റസ്മുഖിന്റെ വീടടുത്തല്ലേ? പാലുകാച്ചിന് പോണം. അവന്റെ പന്തയം ജയിക്കട്ടെ. എന്റെ ക്ഷീണമെല്ലാം പറന്നുപോയിരിക്കുന്നു. റസ്മുഖിന് സന്തോഷമാകട്ടെ. കരുത്താണ് ഒരുവന് ആവശ്യമായിട്ടുള്ളത്. അതില്ലാതെ ഒന്നും നേടാനാവില്ല. എന്റെ പ്രാണനല്ലേ റസ്മുഖിൻ. പ്രിയ സുഹൃത്തെ, ഞാനിതാ വരുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 23-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, കാതറീന സിന്ധു വിജയൻ, പോലെങ്ക ബേബി അശ്വേത.

0: പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. അനുരാധ പൊതുവാൾ, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയത്.

അനുരാധ പൊതുവാൾ, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം 4:45.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. നോർവേ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച നായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാമെന്നും കോടതി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖറാണ് സമിതിയുടെ അധ്യക്ഷൻ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. കേരളത്തിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കേരളത്തിലെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളും ഡിസ്പെൻസറികളും NABH നിലവാരത്തിൽ ഉയർത്താനുള്ള മൂന്നാംഘട്ട വിലയിരുത്തൽ ആരംഭിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 90 പൈസയുടെ വർധന. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് വില വർദ്ധിക്കുന്നത്. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം മതിപ്പുറം പള്ളിവിളാകം മേഖലയിൽ 10 വർഷം മുമ്പ് നഗരസഭ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ VV രാജേഷ് നേരിട്ട് പരിശോധിച്ചു. ഫ്ളാറ്റുകളുടെ ശോച്യാവസ്ഥ പരിശോധിച്ച് പരിഹാര നടപടികളെടുക്കുമെന്ന് മേയർ. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയരെ, യുവർ ചോയ്സിലേക്ക് ഇപ്പോൾ മുതൽ 4 മണി വരെ സന്ദേശങ്ങൾ അയക്കാം. വാട്സാപ്പ് നമ്പർ ഇതാ 9400224440. യുവർ ചോയ്സ്.

ആദ്യം ബിച്ചു തിരുമല എഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട്, ചിത്ര മലേഷ്യ വാസുദേവൻ, എസ് പി ശൈലജ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ.

0: മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: തിരുവമ്പാടിയിലെ ഷമീറിന്റെ ഇഷ്ടഗാനമിത എസ് രമേശൻ നായർ എഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണമിട്ട് ചിത്രപാടിയത്. ചിത്രം പ്രണയനിലാവ്.

0: യുവർ ചോയ്സിൽ ഇനി എളങ്കൂറിലെ റീന ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ ഭാവന, കെ രാഘവന്റെ സംഗീതം, പാടിയത് ലതിക, ചിത്രം ശ്രീകൃഷ്ണ പരുന്ത്.
1: Ha ha ha ha.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: റെഡിയായോ എങ്കിൽ മൈജിയിലേക്ക് വരും.
3: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
2: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ

0: ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കുണ്ടത്തോട് നിന്നും നാണു ആവശ്യപ്പെട്ട ഗാനമിത ബിച്ചു തിരുമല എഴുതി ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം ഇന്നലെ ഇന്ന്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു
3: പഠിക്കാൻ റെഡിയായോ എങ്കിൽ മൈജിയിലേക്ക് വരൂ
4: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇയർബഡ്സ് സ്പീക്കേഴ്സ് മൗസ് കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം
4: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
6: ഇനി താനൂരിലെ ശ്യാമപ്രസാദ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം ഊഴം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയത് ONV യുടെ വരികൾ MK അർജുനന്റെ സംഗീതം

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
3: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇയർബഡ്സ് സ്പീക്കേഴ്സ് മൗസ് കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
3: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി കൊണ്ടോട്ടിയിലെ വത്സലയുടെ ഇഷ്ടഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം ആയിത്തം. ഒ എൻ വിയുടെ വരികൾ. എം ജി രാധാകൃഷ്ണൻ്റെ ഈണം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ക്ലാസ് പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
3: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി പേരാമ്പ്രയിലെ കൃഷ്ണന്റെ ഇഷ്ടഗാനം കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസും ജയചന്ദ്രനും പാടിയത്. ചിത്രം ചിരിയോ ചിരി.

ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്.

0: ഡീലേഴ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ബാലുശ്ശേരിയിൽ നിന്നും വാസു ആവശ്യപ്പെട്ട ഗാനമിത്. പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ ഇണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം ബ്രഹ്മാസ്ത്രം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി.
2: മുഴുപ്പിലങ്ങാട്ടെ രാജേഷിന്റെ ഇഷ്ടഗാനമിത. ബിച്ചു തിരുമല എഴുതി, ശ്യാം ഈണമിട്ട്, യേശുദാസ് പാടിയത്. ചിത്രം അനുബന്ധം.

യുവർ ചോയ്സിൽ ഇനി ഷിബു ചക്രവർത്തി എഴുതി ശ്യാമീണമിട്ട് ചിത്രപാടിയ ഗാനം. ചിത്രം മനുവങ്കൾ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഫറോക്കിലെ സുവർണ.

യുവർ ചോയ്സിൽ ഇനിയൊരു യുഗ്മഗാനം കേൾക്കാം. യേശുദാസും സുജാതയും പാടിയത്, കൈതപ്രത്തിൻ്റെ രചന, ഔസേപ്പച്ചൻ്റെ ഈണം, ചിത്രം ഉള്ളടക്കം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കോഴിക്കോട് ചെറുവാറ്റയിൽ നിന്നും സിദ്ധാർത്ഥ് സാധികയും.

യുവർ ചോയ്സിൽ അവസാനമായി നന്മണ്ടയിലെ ജയശ്രീയുടെ ഇഷ്ടഗാനം കേൾക്കാം. കൈതപ്രമെഴുതി ജെറി അമൽദേവ് ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം എന്നെന്നും കണ്ണേട്ടൻ്റെ

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ നോർഡിക് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച നായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാമെന്നും കോടതി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖറാണ് സമിതിയുടെ അധ്യക്ഷൻ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ഭുവൻ ചന്ദ്ര ഖണ്ഡൂരി അന്തരിച്ചു. അനുശോചനം അറിയിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ പ്രമുഖർ. കണ്ണൂർ തിരുവനന്തപുരം ജൻശതാബ്ദി എക്സ്പ്രസിനെ ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. വൈകിട്ട് 6 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഐ എസ് എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുഹമ്മദൻ എസ് സി പോരാട്ടം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
0: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈ ജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈ ജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈ ജിയിൽ. TNC അപ്ലൈ.
2: Make way for my man. That's right.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.

0: ഇപ്പോൾ കേൾക്കാം ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മലയാളിയുടെ തീൻമേശകളിൽ നിന്നും ഒഴിച്ചുകൂടാനാകാത്ത ഒരു സമീകൃത ആഹാരമാണ് മുട്ട. എല്ലാവിധ പോഷകങ്ങളും അടങ്ങിയ പാലും മുട്ടയും കുട്ടികളുടെ ആഹാരക്രമങ്ങളിൽ നിത്യേന ഉൾപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീട്ടമ്മമാരും ഫാമുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള മൂന്നിലൊന്നു പോലും ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശുദ്ധമായ നാടൻ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡുള്ള നമ്മുടെ നാട്ടിൽ മുട്ടയുൽപാദനം ഏറെ സാധ്യതകൾ നിറഞ്ഞ ഒരു മേഖലയാണ്. ആമുഖമായി മുട്ടയുടെ കാര്യം പറഞ്ഞെങ്കിലും ഇന്ന് നാം പോകുന്നത് 20 വർഷത്തെ രാഷ്ട്രസേവനത്തിനു ശേഷം മറ്റ് വൈറ്റ് കോളർ ജോബിനുള്ള സാധ്യതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നുവന്ന ഒരു യുവാവിന്റെ ഫാമിലേക്കാണ്. ഈ രംഗത്തെ സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കിയ ഇദ്ദേഹം ആസാം റൈഫിൾസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ സമയം പാഴാക്കാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നാടൻ കോഴികളെ വളർത്തി ഈ രംഗത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത്. നല്ലൊരു വരുമാനമാർഗം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധതയോടെ മറ്റൊരു സംരംഭത്തിനുകൂടി ഇദ്ദേഹം തുടക്കം കുറിക്കുകയുണ്ടായി. നാടൻ മുട്ടയുടെ സംഭരണത്തിനും വിതരണത്തിനുമായി കരകുളത്ത് ആരംഭിച്ച ഫാം ഫ്രഷ് എഗ് സൊസൈറ്റി ഇന്ന് വളരെ നന്നായി പ്രവർത്തിച്ചു പോരുന്നു. ഇതിലൂടെ ചെറുകിട വ്യാവസായിക കർഷകരുടെ മുട്ട വിപണനത്തിനുള്ള ഒരു വാതിൽ കൂടി തുറക്കുകയാണ്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എത്ര മുട്ടകളായാലും അത് ഈ സൊസൈറ്റി വഴി വിറ്റഴിക്കാം എന്നത് കർഷകർക്കും ഏറെ ആശ്വാസകരമാണ്. ഇനി നമുക്ക് ഈ വ്യക്തിയെ പരിചയപ്പെടാം അല്ലേ. തിരുവനന്തപുരം ജില്ലയിലെ കരകുളം കൃഷിഭവൻ പരിധിയിലെ പ്ലാവിള അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയകുമാറാണ് കോഴി വളർത്തൽ അഭിമാനകരമായ ഒരു തൊഴിലായി ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നത്. നമുക്ക് ശ്രീ അജയകുമാറിന്റെ മുട്ടക്കോഴി വളർത്തലിന്റെ വിശേഷങ്ങളും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളും എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം.
4: നമസ്കാരം.
2: ഈ ഒരു മുട്ടക്കോഴി വളർത്തൽ എന്നുള്ള ഒരു സംരംഭം, അത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം?
4: എന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒരു കൃഷിക്കാരാണ്. പണ്ട് തൊട്ടേ നമ്മൾക്ക് കാർഷിക വൃത്തിയിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടായിരുന്നു. പശു, ആട്, കോഴി എന്നിവ നമ്മളൊപ്പം തന്നെ അച്ഛനും അമ്മയും അതിനെ കൂടെ പരിപാലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം, പിന്നെ അതിൻ്റെ ഒരു സന്തോഷം, ഇതെല്ലാം നമ്മൾ ആദ്യം കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച് വളർന്നവരാണ്.

0: അപ്പോൾ അതുകൊണ്ട് ആദ്യമേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഉടൻ തന്നെ എൻ്റെ വേറെ സമയം പാഴാക്കാതെ മുട്ടക്കോഴി വളർത്തൽ തന്നെ ആരംഭിക്കാനുണ്ടായ കാരണം.
1: തുടക്കത്തില് മുട്ടക്കോഴി കുഞ്ഞുങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങിയത്? അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ആദ്യമായിട്ട് ഞാൻ ഒരു യൂട്യൂബ് കണ്ടിട്ടാണ് എനിക്കിതിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. ഇപ്പോൾ എനിക്കും ചേട്ടനും, ചേട്ടനും വിമുക്തഭടനാണ്, പുള്ളിയുടെ പേര് വിജയകുമാറാണ്. അപ്പം ഞാനും ചേട്ടനുമായിട്ടാണ് ചെയ്യുന്നത്, രണ്ട് ഫാമായിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4000 കോഴിയോളം ഇപ്പം നമുക്കുണ്ട്.
1: അതിൻ്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
0: പരിചരണം നമ്മൾ ആദ്യം എടുത്തത് ഒരു 60 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ ആദ്യം എടുത്തത്. 500 കോഴി വെച്ച് നമ്മൾ രണ്ടുപേരും ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഇത്രയും ഏകദേശം 4000 കോഴികളും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പുറത്തുനിന്ന് വരുന്ന BB380 എണ്ണം കോഴികളാണ് നമ്മൾ കൂടുതൽ മുട്ടയ്ക്കായിട്ട് നമുക്ക് എടുക്കുന്നത്. കാരണം അതാകുമ്പം വർഷത്തിൽ ഏകദേശം ഒരു 300 മുട്ടയോളം നമുക്ക് കിട്ടും. അപ്പം നമുക്കത് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കോഴി എടുക്കുന്നത് സമഗ്രയിൽ നിന്നാണ്.
1: അപ്പോൾ ഈ 60 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെയാണല്ലോ വാങ്ങുമെന്ന് പറഞ്ഞത്. അപ്പോൾ കൊണ്ടുവന്നിട്ട് അതിന് എന്തൊക്കെയാണ് പ്രത്യേക പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത്?
0: അത് 60 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വലുതായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമില്ല. നമുക്ക് ആദ്യമായിട്ട് അത് നമ്മൾ കേജ്, കാരണം നമ്മൾ തുറന്നുവിട്ട് വളർത്തുന്നതല്ല. കാരണം തുറന്നുവിട്ട് വളർത്തി കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ കോഴി നമുക്ക് പരിചരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കേജിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ എഫർട്ട് വളരെ കുറയും. പിന്നെ നമുക്ക് തീറ്റ, മെഡിസിൻസ്, വെള്ളം ഇതിൻ്റെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കിതെല്ലാം നമ്മുടെ കൂടുതലായിട്ട് എക്സ്പെൻസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേജിലെടുക്കപ്പോഴുള്ള ഏറ്റവും കൂടുതലുള്ള പ്രിഫറൻസ്. പിന്നെ 60 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ലെയർ ഗ്രോവർ, ആ ഗ്രോവർ തീറ്റ കൊടുത്ത് ഏകദേശം ഒരു 3.5 മാസത്തോളം കൂടി ഈ ഗ്രോവർ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുത്ത് പിന്നെ ബാക്കി അതിൻ്റെ സപ്ലിമെൻറ്റ്സ്, കാൽസ്യത്തിൻ്റെ കുറവാണെങ്കിൽ കാൽസ്യം, പിന്നെ വൈറ്റമിൻസ് ഇതെല്ലാം കൊടുക്കുക. കൊടുത്ത് ഏകദേശം കോഴി മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം ഈ ഗ്രോവർ തീറ്റ ഒരു 15 ദിവസത്തോളം, ഒരു നേരം ഗ്രോവറും വൈകുന്നേരമാകുമ്പോൾ ലെയർ മാഷ് അതിലോട്ടങ്ങ് മാറുക. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ മുട്ട ഒരു 4.5 മാസത്തോടുകൂടി ഏകദേശമുള്ള എല്ലാ കോഴിയും മുട്ടയിട്ട്. നമ്മളിപ്പം പുറത്തുള്ള ഏജൻസികളിൽ നിന്ന് നമ്മൾ വലുതായിട്ട് നമ്മൾ കോഴി എടുക്കുന്നില്ല. കാരണം ഇപ്പം നമുക്ക് കേരള സർക്കാരിൻ്റെ ഒരു നല്ല സംരംഭമായ കെപ്കോയിൽ നിന്ന് നമുക്ക് കുഞ്ഞെടുക്കുന്നുണ്ട്, 1 day chicks. 1 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മറ്റുള്ള പുറത്തുനിന്ന് എടുക്കുന്നേക്കാളും വില കുറവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കെപ്കോയിൽ നിന്ന്. പിന്നെ മാക്സിമം കർഷകർ 1 day chicks എടുത്ത് വളർത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ലാഭകരമാക്കാൻ പറ്റും.
1: ഈ ഫാമിൽ നിന്ന് ശരാശരി ഒരു ദിവസം എത്ര മുട്ടയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്?
0: നമുക്ക് ഏകദേശം ഒരു 3000 മുട്ടയോളം നമുക്ക് ദിവസം കിട്ടുന്നുണ്ട്.
1: ഇത്രയും മുട്ട കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വിപണനമൊക്കെ എങ്ങനെയാണ്?
0: അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിപണനം. അതിന് ഒരു സൊല്യൂഷൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിച്ചാലോ എന്നുള്ള ഒരു ആശയം വരികയുണ്ട്. കാരണം നമ്മൾ കുറേ കർഷകർ, അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഫാം ഫ്രഷ് എക്സ് സൊസൈറ്റി കരകുളം എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്, സൊസൈറ്റിയാണ്. അപ്പോൾ ഈ സൊസൈറ്റി ത്രൂ ആണ് ഇപ്പോൾ നമ്മൾ മുട്ട വിറ്റഴിക്കുന്നത്.
1: മുട്ടയുടെ സംഭരണത്തിനായി ഒരു സൊസൈറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു പുതുമയുള്ള കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ?
0: നമ്മൾ കുറച്ച് കർഷകർ ചേർന്നാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. നമ്മൾ അതിൽ 7 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ്സും ഒരു 70-75 കർഷകരും ഉണ്ട്. അത് നമ്മൾ ഈ തിരുവനന്തപുരം ജില്ല ബേസാക്കിയിട്ടാണ് നമ്മുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിച്ചിട്ട് തിരുവനന്തപുരം ജില്ലയുടെ എവിടെയുള്ള കർഷകർക്ക് നമ്മുടെ അവിടെ മുട്ട കൊണ്ടുവരാം. 5000 മുട്ടയാണ് നമ്മളൊരു ലിമിറ്റേഷൻ വയ്ക്കുന്നത്. 5000 മുട്ട കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്ത് അവർക്ക് അപ്പോഴും തന്നെ പേയ്മെൻറ്റും കൊടുത്തിട്ട് ആ മുട്ട വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ചെറിയ കട മുതൽ വലിയ ഷോപ്പ് വരെ നമ്മൾ മുട്ട എത്തിക്കുന്നു. ഫുട്പാത്തിൽ വരെ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ആദ്യം നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 5000 മുട്ട തന്നെ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 50,000 മുട്ട കൂടുതൽ നമ്മുടെ സൊസൈറ്റി മുട്ട വിൽക്കാൻ കഴിയുന്നുണ്ട്.
1: മുട്ട കർഷകരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ്, എത്ര രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് എടുക്കുന്ന മുട്ടയ്ക്ക്?
0: സൊസൈറ്റി പോയി മുട്ട കളക്ട് ചെയ്യുന്നിടത്ത് ദൂരവും ഇപ്പം ക്വാണ്ടിറ്റിയും കുറയുകയാണെങ്കിൽ അവിടെ നമുക്ക് പൈസ കുറച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ നമുക്ക് ദൂരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൂടുതൽ കൊടുക്കും. പിന്നെ നമ്മുടെ സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും കർഷകന് ഒരു 10 മിനിറ്റ് കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങാൻ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു എല്ലാവരുടെ ഒരു നിബന്ധനയും ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മൾ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5000 മുട്ട നമ്മൾ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3000-4000 മുട്ട ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്യും. സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എത്ര വേണം കൊണ്ടുവരാം, പക്ഷെ അതും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറയണം. കാരണം മെമ്പേഴ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇത്ര കോഴിയുണ്ട്, നമുക്ക് അത് കറക്റ്റായിട്ട് അറിയാം. അപ്പം പുതുതായിട്ട് ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ തിരക്കിയിട്ട് അവർ കൊണ്ടുവരണം.
1: പൂർണ്ണമായിട്ടും അപ്പോൾ ഈ നാടൻ മുട്ടകൾ മാത്രമാണ് ഈ സംഭരിച്ച് നമ്മൾ സൊസൈറ്റി വഴി കൊടുക്കുന്നത് അല്ലേ?
0: അതെ അതെ, പൂർണ്ണമായിട്ടും നാടൻ മുട്ടയാണ്. അതിൽ കൂടുതലും നമുക്ക് കിട്ടുന്നത് BV380 മുട്ടയാണ്. ഇപ്പം നാടൻ കോഴിയുടെ അതേ ജനസിൽ ഉൾപ്പെട്ടത് BV380 കോഴിയാണ്. അതിൽ കൂടുതലൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം വർഷത്തിൽ ഒരു 300 മുട്ട കൂടുതലാണ് കിട്ടുന്നുണ്ട്. വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ കൈരളി, ഗ്രാമശ്രീ, ബാക്കി തുറന്നുവിട്ട് വളർന്ന കോഴിയുടെ മുട്ടയും നമുക്കവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, എല്ലാം നാടൻ മുട്ട എന്ന ലേബിൾ തന്നെയാണ് കൊടുക്കുന്നത്.
1: അപ്പോൾ ഈ സൊസൈറ്റി വഴി കളക്ട് ചെയ്യുന്ന മുട്ടകൾ നമ്മൾ എങ്ങനെയാണത് വിൽപ്പന നടത്തുന്നത്?
0: തിരുവനന്തപുരം ജില്ലയിലെ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് ആ വികാസ് ഭവനിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെല്ലാം നമ്മുടെ വണ്ടി പോയി മുട്ട വിറ്റിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും തന്നെയാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട്

0: കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവർ ചെറിയ ക്വാണ്ടിറ്റിയിൽ അവർ മുട്ട എടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ചെറിയ ചെറിയ കർഷകർക്കും ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ കച്ചവടം ഇപ്പോൾ എല്ലാ സമയത്തും ഒരേ കണക്കിന് അവർക്ക് മുട്ട കിട്ടത്തില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 100 മുട്ടയുടെ കുറവുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മുട്ട കൊടുക്കും. കാരണം അവർ ആ കടയിൽ അവർക്ക് ആ ഗ്യാപ്പ് വരാൻ പാടില്ല, എങ്കിൽ അവർ നമ്മുടെ നിന്ന് മുട്ട എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കർഷകരെയും കസ്റ്റമേഴ്സിനെയും ഏത് രീതിയിലും നമ്മൾ സഹായിക്കുന്നുണ്ട്.
1: ഇതിൽ നിന്നും താങ്കൾക്ക് മികച്ചൊരു വരുമാനം നേടാൻ സാധിക്കുന്നുണ്ടോ?
0: തീർച്ചയായും എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. നല്ലൊരു വരുമാനം കിട്ടിയാലേ എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ആ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കോഴിയിൽ നിന്ന് കുറഞ്ഞത് 1 രൂപ തൊട്ട് 1.5 രൂപ വരെ നമുക്ക് ലാഭം കിട്ടും. കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വേറെ ഗവൺമെൻറ് ജോലിക്കോ അല്ലെങ്കിൽ നമുക്ക് പുറം രാജ്യങ്ങളിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഇതിനനുബന്ധമായിട്ട് ഒരുപാട് തൊഴിൽ സംരംഭം ഇതിലുണ്ട്. ഇതിലോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം അതിനുള്ള വരുമാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ള എല്ലാ കുട്ടികൾക്കും ഒരു സംശയമുണ്ട്. പുതിയ തലമുറ വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാളും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് നല്ല ആശയങ്ങളുണ്ട്, അവർ നമ്മളെക്കാളും ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. പല കാരണം കൊണ്ടും അവരിതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യത ഉണ്ട്. വരുമാനം പറഞ്ഞത് തന്നെ ഒരു ദിവസമാണ്. അതായത് എനിക്ക് ഏകദേശം ഒരു 3000 കോഴി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഒരു 4000-4500 രൂപ വരെ കിട്ടും വരുമാനം.
1: ഈ മുട്ടക്കോഴി വളർത്തൽ ആരംഭിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു എമൗണ്ട് വേണമല്ലോ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഇത് തുടങ്ങാനായിട്ട് ലോണോ അതോ എന്തെങ്കിലും സർക്കാർ സഹായങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നോ?
0: അഗ്രികൾച്ചർ ലോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം പലവിധ ലോണുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാങ്ക് മാനേജേഴ്സായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ പറയും ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരപ്പെടും എന്ന് അവർ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷെ അവരുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പലിശ എടുത്ത് ലോണെടുത്ത് നമുക്ക് കോഴി വളർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ബുദ്ധിമുട്ടായി പോവും. അതുകൊണ്ട് മാക്സിമം ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണുകളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അവർ അതിനുള്ള ഗൈഡ് ലൈൻസും അവർ തരും എന്നെനിക്ക് ഉറപ്പാണ്.
1: മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം വിശദമായി പറഞ്ഞു തന്ന് താങ്കൾക്ക് നന്ദി അറിയിക്കുന്നു.
0: നന്ദി.
1: സ്വന്തമായി 10 കോഴിയുണ്ടെങ്കിൽ ഭക്ഷണാവശ്യത്തിനും ബാക്കിയുള്ളവ നല്ല വിലയ്ക്കും വിൽക്കാം എന്ന കാര്യം ബോധ്യപ്പെട്ടല്ലോ. വനിതകൾക്കും ആരംഭിക്കാവുന്ന ഈ ചെറുകിട വ്യവസായത്തിന്റെ സാധ്യതകൾ മനസ്സിലായല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ കരകുളം അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയ്കുമാറിന്റെ കോഴി വളർത്തലും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളുമാണ് ഇതുവരെ കേട്ടത്. ഇനി ഒരറിയിപ്പ്. കെ അക്ടക് ലോഞ്ച് പാഡിന്റെയും ഫ്യൂസലേജ് ഇന്നവേഷന്റെയും ആഭിമുഖ്യത്തിൽ സർട്ടിഫൈഡ് ഡ്രോൺ പ്രൊഫഷണൽ എന്ന വിഷയത്തിൽ 5 ദിവസത്തെ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. May 25 മുതൽ 29 വരെ മാർ അത്തനേഷ്യസ് കോളേജ് കോതമംഗലത്ത് വച്ചാണ് പരിശീലനം നടക്കുന്നത്. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനങ്ങൾ, ഉത്തരവാദിത്തമുള്ള ഡ്രോൺ ഓപ്പറേഷൻ, DGCA മാനദണ്ഡങ്ങൾ, ഫ്ലൈയിംഗ് പരിശീലനം, സുരക്ഷാ നടപടികൾ, കാർഷിക മേഖലയിലെ ഡ്രോൺ പ്രയോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര പരിശീലനമാണ് പരിപാടിയിൽ ഒരുക്കിയിരിക്കുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായി പ്രായോഗിക ഡ്രോൺ ഫ്ലൈയിംഗ് സെഷനുകൾ, ലൈവ് ഡെമോകൾ, വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. ഡ്രോൺ മേഖലയിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ നിലവാരത്തിലുള്ള പരിശീലനവും ലൈസൻസിംഗ് ബോധവത്കരണവും നൽകുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഡ്രോൺ ലൈസൻസ് നേടുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും യുവസംരംഭകർക്കും സാങ്കേതികവിദ്യയിൽ താൽപ്പര്യമുള്ളവർക്കും കാർഷിക മേഖലയിലെ പ്രവർത്തകർക്കും പങ്കെടുക്കാവുന്നതാണ്. പരിമിത സീറ്റുകളാണ് ഉള്ളത്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9995624888 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9995624888.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
3: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
3: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
4: One 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ നോർഡിക് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ എളുപ്പമാക്കാനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കണ്ണൂർ തിരുവനന്തപുരം ജൻശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനാചരണത്തിന്റെ ഭാഗമായി BSNL തിരുവനന്തപുരം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ കണക്ട് 2026 റെസിലന്റ് നെറ്റ്വർക്കുകൾ റോബസ്റ്റ് നേഷൻ എന്ന പേരിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ICAR കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ ശ്രീ വിശാഖം തിരുനാൾ എൻഡോമെന്റ് പ്രഭാഷണം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം IISER ഡയറക്ടർ പ്രൊഫസർ ജയൻ മൂർത്തി മുഖ്യാതിഥിയായി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. വൈകിട്ട് 6 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 1,15,160 രൂപയാണ് ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SC പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
0: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈ ജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ, കോളേജ് ഐഡി കാർഡുമായി വരൂ.
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈ ജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈ ജിയിൽ. TNC അപ്ലൈ.
3: കോളിവുഡ് ഹിറ്റ്സ്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

नीमा सैंडल, हर पल चंदन का एहसास। ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മോഹ്ര എന്ന ചിത്രത്തിനു വേണ്ടി ആനന്ദ് ബക്ഷി, വിജു ഷാ എന്നിവരുടെ കൂട്ടുകെട്ടിൽ അൽക്ക യാജ്ഞിക്, ഉദിത് നാരായണൻ എന്നിവർ പാടിയ ഗാനം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ബാജിറാവു മസ്താനി എന്ന ചിത്രത്തിനു വേണ്ടി സിദ്ധാർത്ഥ് ഗരിമയുടെ വരികൾക്ക് സഞ്ജയ് ലീല ഭൻസാലി സംഗീതം നൽകി. ശ്രേയാ ഘോഷാൽ, വൈശാലി എന്നിവർ പാടിയ ഗാനം

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

0: ഏക് പഹേലി ലീല എന്ന ചിത്രത്തിന് വേണ്ടി മീറ്റ് റോസ് അഞ്ജാൻ, അർജീത് സിംഗ്, മൊനാലി താക്കൂർ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: ആന്ധി എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്.
1: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
2: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: മൈജി.
0: നുസ്രത് ബാദറിന്റെ വരികൾക്ക് ഇസ്മായിൽ ദർബാർ സംഗീതം നൽകി. ഉദിത് നാരായണൻ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേവദാസ്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.

FM പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ആഗോള വിപണി സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾക്കും വരുമാനവുമുള്ള സ്റ്റാർട്ടപ്പുകൾക്കും മികച്ച ബിസിനസ് അവസരങ്ങൾ ഒരുക്കുന്ന പുതു സംരംഭവുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സ്റ്റാർട്ടപ്പുകൾക്ക് KSUMന്റെ ബിസിനസ് ഫോർ സ്റ്റാർട്ടപ്പ് എന്ന സംരംഭത്തിലേക്ക് താൽപര്യപത്രം സമർപ്പിക്കാവുന്നതാണ്. നഗരവാസികൾക്ക് ആവശ്യമായ കേന്ദ്രീകൃത ആധാർ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പിന്റെ ഭാഗമായി കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രം തൃശൂർ പാട്ടുരാക്കിലിൽ പ്രവർത്തനമാരംഭിച്ചു. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 115,160 രൂപയാണ് ഇന്നത്തെ വില. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. ഇന്നത്തെ ഗാനകേളിയിൽ ആദ്യമായി അമരം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം ഇന്ദ്രജാലം.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ഗാനകേളിയിൽ അടുത്തതായി രാധാമാധവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് വിദ്യാധരൻ സംഗീതം നൽകി. ചിത്ര പാടിയത്.

ഗാനകേളി. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി. ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു
3: നാടിനും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു
2: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇയർബഡ്സ് സ്പീക്കേഴ്സ് മൗസ് കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ
2: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ
3: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി

0: ഗാനകേളി. ഗാനകേളി ഇനി 6:40 തുടർന്ന് കേൾക്കാം.
1: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവു നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, ഒ ജെ ജനീഷിനും, റോസ് ഹൌസ്, സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവു നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതി

0: നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
1: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ന് വീണ്ടും നട തുറക്കുക. 26-ന് പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ KL രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 താഴ്ന്ന് 75,201 നിഫ്റ്റി 32 നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 600 വർദ്ധിച്ച് 115,160 ഗ്രാമിന് 14,395 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2 തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ചു.

സ്വീകരിച്ച സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. മാലയോഗം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ കൈതപ്രം, മോഹൻ സിതാരാം.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: വാത്സല്യം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി. യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇണപ്രാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, രാം ലക്ഷ്മൺ.

0: ഗാനകേളി. ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

FM പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി

അധ്യക്ഷൻ. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. അപകടകാരികളായ തെരുവുനായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. മന്ദ്യം കരിച്ച തെരുവുനായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ്

0: ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം കെ പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ണേഴ്സ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാരാ ബയോലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലെ 1 ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% की बढ़ोतरी हुई है.
0: ഓസ്ലോയിൽ നടന്ന 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
2: Or so global capability centers that operate in India, and they're growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly, and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of equipment, sale of automobiles, the list is endless.
0: ഈ വർഷം സെപ്റ്റംബർ 12-13 ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 1 വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2nd ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 3rd ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാബദ്ധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് സന്ദീപ് മെഹ്ത, ജസ്റ്റിസ് എൻ.വി. അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് രാജ്യത്തുടനീളം തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നഗരസഭകൾക്ക് ദയാബദ്ധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് യതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി.ഡി. സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി. സുധാകരനാണ് പ്രോടാം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക

0: സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കുന്ന സർക്കാർ സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന്, മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായി ഓപ്പറേഷൻ ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
2: Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military moment into a strategic one.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെ എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
0: മൈ ജി.
2: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി പി ഉദയഭാനുവിന്റെ വരികൾക്ക് കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണൻ സംഗീതം നൽകി. വിജയൻ കോവൂർ, സജിത പി എന്നിവർ പാടിയ ഗാനം.

FM പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ മെയ് 21 രാവിലെ 10 KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 ഉദ്ഘാടനം നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ

ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിന് അയച്ചു. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ഇപ്പോൾ കേൾക്കാം ആർട്ട് കഫേ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ഗായികയും സംഗീതജ്ഞയുമായ ആതിര കൃഷ്ണൻ തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇന്നത്തെ ആർട്ട് കഫേയിൽ.
5: ഓഡിയൻസിന്റെ അടുത്തു നിന്നുള്ളൊരു പ്രതികരണം, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്?
6: ഓഡിയൻസിന്റെ അടുത്തുനിന്ന് വളരെ നല്ല ഒപ്പീനിയൻ ആയിരുന്നു. ഇന്ന് ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയൊന്നും ഇല്ല, അപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെയാണ്. അപ്പം ഇത് ഈ ചാനലിലിട്ട് ഗാലറി വിഷൻ ചാനലിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് സ്വന്തമായിട്ട് ചാനലൊന്നും അങ്ങനെ ആ സമയത്ത് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഓഡിയൻസിന്റെ സപ്പോർട്ടും വളരെ ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരും അവരെ ഭാഗത്തു നിന്നും നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇങ്ങനെയൊരു കോൺസെപ്റ്റ് നമ്മൾ വിചാരിക്കുന്നില്ല. അതായത് അയ്യപ്പനെ കുറിച്ച് കുറെ പാട്ടുകൾ ഉണ്ടെന്നല്ലാതെ മാളികപ്പുറത്തമ്മയെ കുറിച്ചും, അതായത് അയ്യപ്പൻ സത്യം പറഞ്ഞ മാളികപ്പുറത്തമ്മയെ, പിന്നെ എന്താണ് കന്നിസ്വാമികൾ വരാത്ത വർഷം ഞാൻ വിവാഹം ചെയ്യാന്ന് പറയുകയും ഇന്നും കാത്തിരിക്കുകയും ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എഴുതിയിട്ടുള്ള പാട്ടാ. അപ്പം മെഷേട്ടൻ തന്നെ എഴുതി ഡയറക്ട് ചെയ്തതാണ് ഈ രണ്ട് പാട്ടിൽ. അത് ഓരോരുത്തരിലും ഈ മാളികപ്പുറത്തമ്മ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളൊരു സാധനം കൂടി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ എഴുതിയപ്പോൾ പലർക്കും അത് ഭയങ്കര ഇമോഷണലി അത് കണക്ട് ചെയ്യാൻ പറ്റി, ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പം എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കമ്പോസിംഗ് ഫീൽഡിലേക്ക് സ്ത്രീകൾ ഇങ്ങനെ കമ്പോസിംഗ് ഫീൽഡിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു കുറെ കാലങ്ങളായിട്ട് അങ്ങനെ ഇല്ല, ഉണ്ടെങ്കിൽ പോലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കമ്പോസിംഗ് ഫീൽഡിലേക്ക് വരാറില്ല. അപ്പം അങ്ങനെ ആ രീതിയിലും പലരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാരണം നല്ല കമ്പോസ് ചെയ്യാൻ നല്ല കഴിവുണ്ട്, മുന്നോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അങ്ങനെ എൻകറേജ് ചെയ്ത കലാ ഫീൽഡിൽ നിന്ന് ഒരുപാട് പേര് ആ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നിർത്തരുത്, ഇനിയും ഭാവിയുണ്ട്, ഇതോട് രണ്ട് പാട്ട് ചെയ്ത് നിർത്തരുത്, ഇനിയാണെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അതിൽ ഈ പറഞ്ഞതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാളുടെ പേരും കൂടി ഞാൻ പറയണം. കാരണം ഫാദർ ജോൺ മണ്ണാർത്തറ നമ്മുടെ സിൽവർ ഹിൽസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പം ഫാദർ മോർണിംഗ് സ്റ്റാർ സ്കൂളിലേക്ക് പോയി ഗൂഡല്ലൂർ. ഫാദറും ഈ പറഞ്ഞതുപോലെ ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളും അതുപോലെ തന്നെ എൻ്റെ സ്കൂള്, എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സ്, മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സ്കൂളിലുള്ള എൻ്റെ ഒപ്പം വർക്ക് ചെയ്തവർ എല്ലാവരും ആണെങ്കിലും ഈ പാട്ടിൻ്റെ മേഖല, ഇപ്പം സിൽവർ ഹിൽസ് സ്കൂളിൽ അവിടെ ഞാൻ കൗൺസിലിങ്ങും മ്യൂസിക്കും ആയിട്ട്. അപ്പം എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും എൻ്റെ പ്രിൻസിപ്പളാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അതൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലും ഇപ്പോൾ ഫാദർ ആണെങ്കിലും ഇപ്പം പാട്ടുകൾ തരുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട് എന്നെ കൊണ്ടും. അതും വളരെയധികം നമുക്ക് സപ്പോർട്ടീവായിട്ട് ഉള്ളൊരു കാര്യമാണ്. നമ്മളെ ഓഡിയൻസിനെ പോലെ തന്നെ നമ്മളെ ചുറ്റുമുള്ള ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ പ്രോഗ്രാം ലൈവ് പ്രോഗ്രാമിനും പോവാറുണ്ട്. അതിൻ്റെ പാട്ട് പഠിക്കാനും ഒക്കെ ഉള്ള സമയമാകുമ്പോൾ പിന്നെ വർക്കും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എല്ലാം കൂടി ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടത് ചിലപ്പം പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ. അത്രയും ചിലപ്പോൾ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ആ കൊടുത്തത്. പക്ഷെ ചിലപ്പോൾ ആ ക്ലയൻറ്റ് ചിലപ്പം അവർ ഓക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ അത്രയും ഓക്കെ ആയിരിക്കില്ല, കുറച്ചും കൂടി നന്നാക്കായിരുന്നു അല്ലെങ്കിൽ കൂടി വേറെ ഒന്ന് ഇരിക്കായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇത് ഓരോന്നും ഓരോ സമയം പോലെ, ചില സാധനങ്ങൾ നമ്മൾ കുറച്ച് സമയം എടുക്കും, അങ്ങനെ ഓരോന്നിന് ഇന്ന ഇന്ന സമയം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ സമയത്തിനും കൂടെ അനുസരിച്ച് നമ്മൾ സമയമെടുത്ത് എപ്പോഴും കുറച്ച് ടൈം എടുത്തേ ചെയ്യാറുള്ളൂ.
7: പാട്ടിന്റെ സൃഷ്ടിയിൽ വരികളാണോ സംഗീതമാണോ ആദ്യം?
6: അത് രണ്ട് രീതി.

0: ും വരാറുണ്ട്. ചിലപ്പം ലിറിക്സ് ആയിട്ട് വരും, ചിലപ്പോൾ ട്യൂൺ ആദ്യം വേണം, അതിനനുസരിച്ച് ലിറിക്സ് എഴുതാന്ന് പറയും. അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും ട്യൂണ് കൊടുത്തിട്ട് അതിനനുസരിച്ച് ലിറിക്സ് എഴുതാം. പക്ഷെ അതാണ് ഒരു ഒരു കണക്കിന് എളുപ്പം തോന്നും. കാരണം ആ ട്യൂണിനനുസരിച്ച് വരികൾ എഴുതിയാൽ മതി. പക്ഷെ മറ്റേത് വരികൾക്കനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യുമ്പം വരികളുടെ ആ ഒരു ഭാവം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ട്യൂൺ നമുക്ക് അവിടെ വരണം. അപ്പോൾ അത് അതും ഒരു ശരിക്കും പറഞ്ഞാൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ആ കവിയുടെ അല്ലെങ്കിൽ ആ കവി എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം,
1: ആ ഒരു ഫീല് നമുക്ക്
0: ട്യൂണിൽ കൊടുക്കാൻ പറ്റണം. കവിയുടെ ഏതൊരു കവിയുടെ മനസ്സിലൊരു ഒരു ട്യൂൺ ഉണ്ടാവും പാട്ട് എഴുതുമ്പോൾ,
1: വരികളെ എഴുതുമ്പോഴും ആ കവി മനസ്സിൽ കണ്ട അതേ ഒരു ഫീല് നമുക്ക് കൊടുക്കാൻ പറ്റും.
0: അതെ അതെ അതെ. അപ്പം അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാന്ന് പറയുന്ന കുറച്ചൊരു ടാസ്ക് ആണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ട്യൂണാണെങ്കിലും നമുക്ക് അതിനനുസരിച്ചൊരു, അതായത് ഇപ്പൊ ഒരു ട്യൂണ് കൊടുത്താൽ ആ ആ ട്യൂണിനനുസരിച്ചൊരു വരികൾ കിട്ടുക എന്ന് പറയുന്നത് അതും അതാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത്ര എളുപ്പമെന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും മറ്റേത് നമുക്ക് കുറച്ചും കൂടി ഒരു ടാസ്ക് ആണ്. ഇപ്പൊ രണ്ടാണെങ്കിലും പാട്ടിന്റെ ഒരു സാധനത്തിലോട്ട് ഒരു ഇമ്പാക്റ്റ് ആളുകളിലേക്ക് കിട്ടണം എന്നുള്ളത് മാത്രം.
1: സോഷ്യൽ മീഡിയന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഈ ഒരു മ്യൂസിക്കിന് ഹെൽപ്ഫുൾ ആണോ എങ്ങനെയാണ്?
0: ഹെൽപ്ഫുൾ തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തൊരു സാധനം നമ്മൾ പാടിയിടുന്നതും പിന്നെ ആളുകളിലേക്ക് എത്തുകയാണല്ലോ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പണ്ടാണെങ്കിൽ ഇത്രയും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും. ചിലപ്പോ നമ്മൾ എപ്പോഴാണ് പിന്നെ വൈറലാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ വെറുതെ ഇങ്ങനെ പാടിയിടുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പോൾ ഭയങ്കര ഹിറ്റായി പോകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ നമ്മളുടെ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാട്ട് അവരിലേക്കും നമ്മളറിയാത്ത കുറേ ആളുകളിലേക്ക് എത്തിക്കുക, അവർ കേൾക്കുക, പലരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഉള്ള അത്രയും ആളുകൾ ഭയങ്കര ജെനുവിൻ ആയിട്ട്, അതെ അതെ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ പാടുന്നത് അവർ കേൾക്കുക, നമുക്ക് അറിയാത്ത ആളുകൾക്ക് കമന്റ് ചെയ്യുക, അതുവഴി നമുക്ക് പ്രോഗ്രാംസ് കിട്ടുക, അതെല്ലാം ഭയങ്കര, ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക, അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ അവരെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളുടെ പാട്ടുകൾ ഷെയർ ചെയ്യുക, അതൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷം ഉള്ള കാര്യമാണ്. അപ്പം അങ്ങനെ അഫ്സൽ യൂസഫ് സാറൊക്കെ വിളിച്ചിരുന്നു പാട്ട് കേട്ടിട്ട്. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സിംഗിങ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ പാട്ടുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പാടാതിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അപ്പം നമ്മൾ പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പം പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം എപ്പോഴും. അപ്പം നമ്മളിങ്ങനെ പാടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് അതെ അതെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ചെറിയൊരു ഷോർട്ട് ഇൻസ്റ്റയിലും ഒക്കെ ചെറിയ ഷോർട്ട് വീഡിയോ ഇപ്പം അതാണല്ലോ എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോവാം. അപ്പം എത്ര ഷോർട്ട് ആവുന്നു അത്രയും ഷോർട്ട് എന്നുള്ളൊരു സാധനം. അപ്പം ആ ഷോർട്ട് അത്രയും സാധനത്തിൽ നമ്മൾ വൃത്തിയായിട്ടൊരു സാധനം ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും, എപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കും. ചില പാട്ടുകളൊക്കെ സ്റ്റുഡിയോ പോയിട്ട് എടുക്കും. പിന്നെ ഫോണിൽ തന്നെ എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ ഫോണിൽ തന്നെ എല്ലാം പാടുകയും റെക്കോർഡ് ചെയ്യുകയും.
1: നമ്മൾ ചെയ്തു വെച്ച പാട്ടുകളാണെങ്കിലും അത് ഇംപ്രൊവൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു മാറ്റം വരും അല്ലേ?
0: ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരാൾ കമ്പോസ് ചെയ്ത് വെച്ച പാട്ടിനെ ഞാൻ വല്ലാതെ ഇംപ്രൊവൈസ് ചെയ്യാറില്ല. എനിക്കെന്തോ അത് അങ്ങനെ ഒരുപാട് ഇമ്പ്രൂവൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പം എന്തോ എനിക്ക് അതിനത് ചേരുന്നില്ല. ഒന്നത് ഒരു കമ്പോസർ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത് അയാളുടെ മനസ്സിലുള്ള ഒരു ട്യൂണും ആ ഒരു വ്യക്തി ഫൈനലി ചെയ്ത് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ചിലപ്പം അത് അയാളിൽ ഭയങ്കര എന്താ പറയുക നല്ല രീതിയിൽ അയാൾ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ അത് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യുമ്പോൾ ചിലപ്പം അത് അതിനോട് ചേരാതെ വരാം. നമ്മൾ ഒരുപാട് അങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യുമ്പോൾ എന്തോ എനിക്ക് തന്നെ തോന്നും അയ്യോ അത്രയും വേണ്ട, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഒന്ന് രണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നല്ലാതെ ആ പാട്ടിനെ മാക്സിമം ഞാൻ അങ്ങനെ തന്നെ അതിൻ്റെ ആ ഒരു ഫീല് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി പാടാനേ ശ്രമിക്കാറുള്ളൂ. അതായത് ശബ്ദമൊന്നും മാറ്റാതെ എൻ്റെതായ രീതിയിൽ തന്നെ അനുകരണ ഇല്ലാതെ എൻ്റെതായ ശബ്ദത്തിൽ ആ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു രീതിയെ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. ഇപ്പൊ ഈ ലൈവ് ഷോസിനൊക്കെ ഗസൽസ് ഒക്കെ പാടുകയാണെങ്കിൽ അപ്പൊ ചിലപ്പോൾ നമ്മൾ കുറച്ച് ആലാപുകളും നമുക്ക് ആ സമയത്ത് തോന്നുന്ന, പക്ഷെ അത് ചിലപ്പോൾ പിന്നെ ഇന്ന് പാടിയത് നാളെ കിട്ടിക്കൊള്ളന്നില്ല, ഇന്നിപ്പം ഞാൻ പാടിയത് ആവില്ല, ചിലപ്പോൾ ഞാൻ നാളെ ഷോവിന് പാടുക. അപ്പം ആ രീതിയിലുള്ള ചെറിയ ചെറിയ ഇമ്പ്രൂവൈസേഷൻസ് ഒക്കെ കൊടുക്കും എന്നല്ലാതെ ഒരുപാട് ആ പാട്ടിൽ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ജാനകിയമ്മ ഒരു പോലെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നു, നമ്മൾ വേദിയിൽ ജാനകിയമ്മ പാടിയ പാട്ട് ജാനകിയമ്മയുടെ മുന്നിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അന്ന് പാടിയിട്ടുണ്ടായിരുന്ന ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ ആ പാട്ടില്ലേ ചാന്ത് പൊട്ടില്ല, അതായിരുന്നു ഞാനും മൃദുല ചേച്ചി.

0: കൂടി ആയിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അയ്യോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. അപ്പം നല്ല അഭിപ്രായം, രണ്ട് മുത്തുകളെ പോലെ പാടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ജാനകിയമ്മയുടെ മുന്നിൽ. അതുപോലെ തന്നെ നമ്മുടെ ആശാജി, ആശാജിയെ കാണാനും ആശാജിയുടെ പാട്ട് കേൾക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടായത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഗന്ധർവ സംഗീതത്തിൽ നമുക്ക് പ്രൈസ് തരുന്നത് ദസാറാണ്. ദസാറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പ്രൈസ് വാങ്ങുന്നത്. ആദ്യമായിട്ടാണ് ദസാറിനെ അന്ന് കാണുന്നത്. അപ്പം സ്റ്റേജിൽ ഫൈനലിൽ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പം ദസാർ ഇതേപോലെ നമുക്ക് പ്രൈസൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗന്ധർവ സന്ധ്യയിൽ അവാർഡ് തരികയാണ്, അവാർഡും ക്യാഷ് പ്രൈസും അപ്പോഴാണ് നമുക്ക് തരിക. അപ്പം ആ സമയത്ത് ഈ പറഞ്ഞാൽ ദാസാറിനെ കണ്ടത് തന്നെ ഷോക്കിലാണ് ഞാൻ. അപ്പം അതിന് ശേഷം അപ്പോഴും ശരത് സാറും എം ജയേന്ദ്രൻ സാറും ആയിരുന്നു എനിക്ക് ജഡ്ജസായിട്ടുണ്ടായിരുന്നത്. വേണുഗോപാൽ സാറും ഗായത്രി ചേച്ചിയായിരുന്നു ആങ്കറിങ് ചെയ്തിരുന്നത്. ദാസാറിനെ കണ്ട ഷോക്കിലിരിക്കുമ്പോഴാണ് ആശാജിയും ആ സമയത്ത് ഇവരെ ഓണർ ചെയ്യും. എല്ലാ വർഷവും ഗന്ധർവ സന്ധ്യ എന്ന് പറഞ്ഞ പരിപാടിയിൽ ഓണർ ചെയ്യാറുണ്ട്. അപ്പം അന്ന് ആ വർഷം ഓണർ ചെയ്തത് ഗന്ധർവ സന്ധ്യ പുരസ്കാരം ലഭിച്ചത് ആശാജിക്കും മന്നാടെ സാറിനും. അപ്പം അതേ വർഷം തന്നെയാണ് 2002 ഞങ്ങൾ കോമ്പറ്റീഷന് വിൻ ചെയ്യുന്നത്. അപ്പം സീനിയേഴ്സിലും ജൂനിയേഴ്സിലും ഉള്ള വിഭാഗം. അപ്പോൾ ജൂനിയേഴ്സിൽ ഞാനും യാസിൻ നിസാറും ആയിരുന്നു മെയിൽ രണ്ടുപേരെ ഞങ്ങൾ വിൻ ചെയ്തിരുന്നത്. സീനിയേഴ്സിൽ സൈനോജ് ഏട്ടനും, ഇന്ന് ജീവിച്ചിരിപ്പില്ല, സൈനോജ് ഏട്ടനും രൂപ ചേച്ചിയും രൂപ രേവതി അവരുമായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പം അന്നാണ് ആദ്യമായിട്ട് മന്നാടേ സാറിനെയും ആശാജിയെയും ഒക്കെ നേരിട്ട് കാണുന്നതും ലൈവായിട്ട് അവരെ പാട്ട് നമ്മൾ കേൾക്കുന്നതും ഒക്കെ. അത് ഭയങ്കര ഒരു സന്തോഷം, അതുപോലെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈവ് കേൾക്കുക, അവരെ പാട്ട് കേൾക്കുക, അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പം അതൊക്കെ അന്നത്തെ ഞാൻ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നൊരു പ്രായം, അന്ന് എന്തു പറയണം, ഇവരെയൊക്കെ കണ്ട ഒരു ഷോക്കിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പം അത് നമുക്ക് ഭയങ്കര, അതുപോലെ തന്നെ സ്റ്റാർ സിംഗറിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാനും, അതിലൊന്നും ഞാൻ പറഞ്ഞു ജാനകിയമ്മയെ കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര, അവരെ മുന്നിൽ നമുക്ക് പാടാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പിന്നെ പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു.
1: ആ ഒരു അനുഭവമായിരിക്കും അല്ലേ? അതെ അതെ,
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവരുടെ പാട്ടുകളും, ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ അച്ഛൻ എനിക്ക് ലതാജിയുടെ ആശാജിയുടെയും ഹിന്ദി പാട്ടുകളെ കുറേ ഇങ്ങനെ കേൾപ്പിക്കുമായിരുന്നു. ഇതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് സി ഡി ആണല്ലോ, കാസറ്റിൽ ആദ്യം, പിന്നെ കാസറ്റ് കഴിഞ്ഞപ്പോൾ സി ഡി ആയി. അപ്പോൾ സി ഡിയിൽ ഇങ്ങനെ അച്ഛൻ കുറേ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് കൊണ്ട് വീട്ടിൽ വെക്കും, കൊണ്ടുവന്ന് വെക്കുന്നിട്ട് ഈ പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിക്കും എനിക്ക്. അപ്പം ഞാനെന്ന് കൊച്ചുകുട്ടിയാണ്, എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ ഇവരൊക്കെ പാടിയ പാട്ട് അങ്ങനെ ഒന്നും അങ്ങനെ ഭയങ്കര അറിയാനൊന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ കേൾക്കും, കേട്ടത് അതേപോലെ തിരിച്ച് പാടിക്കൊടുക്കും എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് എനിക്ക് അവരെ പറ്റി അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ പിന്നീടാണ് ഭയങ്കര പിന്നെ ഇവരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അറിയുന്നതും ഇത്രയും ആയിട്ട് ഒരുപാട് പാട്ട് പിന്നീട് ഞാൻ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൂടുതലും നമ്മൾ അയ്യോ ഞാൻ ഇവരുടെ
1: പാട്ടാണല്ലോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അച്ഛൻ തന്നെയാണ്. അച്ഛനാണ് ഇതേപോലെ ഇങ്ങനെ കുറേ പാട്ടുകൾ കേൾപ്പിക്കുകയും അത് പാടണം ഇത് പാടണം. അച്ഛൻ ഇപ്പോഴും അച്ഛൻ അങ്ങനെ തന്നെയാണ്. അത് പിന്നെ ഗസല് പഠിക്കണം, ഗസല് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ അച്ഛനായിരുന്നു.
1: ഗസല് പഠിച്ചിട്ടുണ്ടോ?
0: ഗസൽസ് എന്ന് വെച്ചാൽ കർണാട്ടിക് മ്യൂസിക് കുറച്ച് പഠിച്ചു, പിന്നെ ഹിന്ദുസ്ഥാനി കുറച്ച് പഠിക്കാൻ പോയി. അതും ഈ ബേസിക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ സാറ് എല്ലാവരും അവർ ബാംഗ്ലൂർ ബേസ്ഡും ഒക്കെ ആയിരുന്നു. അപ്പം അവിടെ പോയി പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവരിവിടെ വരുമായിരുന്നു. പക്ഷേ പിന്നെ അവർ വരാതെ ആയപ്പോൾ പിന്നെ ഞാനും എൻ്റെ സ്റ്റഡീസും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നീടാണ് പിന്നെ നമ്മളെ ബീസോൺ ഇൻട്രസോൺ കലോത്സവങ്ങൾ, സ്കൂളിലും ഇതേപോലെ കലോത്സവം സ്റ്റേറ്റ് വിന്നറൊക്കെ ആയിരുന്നു ലൈറ്റ് മ്യൂസിക്കിന്. പിന്നെ അത് കഴിഞ്ഞ് ബീസോൺ ഇൻട്രസോൺ കഴിഞ്ഞ് നമ്മൾ സൗത്ത് സോണിലേക്ക് പോകുമ്പം അവർക്ക് അവിടെ ലൈറ്റ് മ്യൂസിക്കിന് പകരം ഗസലാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ മുന്നേ സ്റ്റാർ സിംഗറിൽ ഞാൻ ഗസല് പാടിയിരുന്നു. അപ്പോഴാണ് എനിക്ക് ഗസല് പാടാനുള്ള ഒരു എൻ്റെ ത്രോട്ട് അതിന് നല്ലതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോഴാണ്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഗസൽസ് കൂടുതൽ അങ്ങനെ കേട്ട് തുടങ്ങി, അതിന് ശേഷം സ്റ്റാർ സിംഗറിന് ശേഷം. അപ്പം ഈ സൗത്ത് സോണിനും ഞാൻ ആ പാട്ട് തന്നെയാണ് പാടിയിരുന്നത്.

പോകുന്നൊരു പാട്ടായിരുന്നു. ഫുള്ള് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഒരു സംഗതികളാണ്, ഭയങ്കര ഫീലുള്ള ഒരു പാട്ടാണ്. അപ്പം ഇതായിരുന്നു ഞാൻ സൗത്ത് സോണിൽ പാടിയത്. അത് കഴിഞ്ഞ് നാഷണലിൽ പോയപ്പം എനിക്ക് സെക്കൻഡ് ആയിരുന്നു. സൗത്ത് സോണിൽ ഫസ്റ്റ് കിട്ടി, നാഷണലിൽ പോയി സെക്കൻഡ് കിട്ടി. പക്ഷെ അവർ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് സൗത്ത് ഏഷ്യൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാമിൽ നമ്മളെ യൂണിവേഴ്സിറ്റി, നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ നമ്മളെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ സെലക്ട് ചെയ്തതിൽ എൻ്റെ ഈ ഗസൽ സെലക്ട് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ ചിലവിൽ നമ്മൾ അവിടെ സൗത്ത് ഏഷ്യൻ ഫെസ്റ്റിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നും ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ആളുകളുടെ അപ്രിസിയേഷനും അതും ഭയങ്കര ഒരു

0: നമ്മളറിയാത്ത ആളുകളാണ്
1: ആ
0: നമ്മളെ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പം നാഷണൽസിന് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇത് പാടിയപ്പം ആളുകൾക്ക് ഭയങ്കര ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവിടെയുള്ള എല്ലാവരും എവിടെ നിന്നാണ് വന്നത് അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ചോദിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ അപ്പോഴാണ് ഗസലിലേക്ക് കൂടുതൽ ഞാൻ ഫോക്കസ് ആവുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഗസൽസ് കേൾക്കാൻ തുടങ്ങി, പിന്നെ പാടാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഗസൽസ് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷോസിനൊക്കെ ഈ പറഞ്ഞ പോലെ ഗസൽസ് മെഹഫിൽസ് ആണെങ്കിലും ഗസൽസ് മാത്രമുള്ള ഷോസ് ആണെങ്കിലും അതെ അതെ ചെയ്യാറുണ്ട്. മെഹഫിൽസ് പോലെ ചെയ്യാറുണ്ട്. മെഹഫിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ പാട്ടുകളും കൂടി ഗസൽസും അതുപോലെ തന്നെ പഴയ പാട്ടും ബാബുക്കയുടെ പാട്ടുകളും എല്ലാം കൂടെ മിക്സ് ആവും. അതല്ല ചിലർക്ക് ഗസൽ പ്യുവർ ഗസൽ മാത്രമായിരിക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പാട്ടുകൾ ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ബാൻഡും, അതായത് എനിക്കൊരു ഞാനൊരു ടീം ഉണ്ടാക്കി എൻ്റെ ഒരു ബാൻഡ് പോലെ ഉള്ളതുകൊണ്ട് അതിൽ ഈ പറഞ്ഞതുപോലെ മെഹഫിൽസ് ആണെങ്കിൽ മെഹഫിൽസിൻ്റെ രീതിയിൽ ചെയ്യും, പ്രോഗ്രാം ആണെങ്കിൽ പ്രോഗ്രാമിൻ്റെ രീതിയിൽ ചെയ്യും, ഗാനമേളയാണെങ്കിൽ ഗാനമേള, അങ്ങനെ ആ രീതിയിൽ. അപ്പം ഗസൽസിലേക്ക് കൂടുതലും അങ്ങനെ ഫോക്കസ് ആയി തുടങ്ങിയത് അപ്പോഴാണ്.
1: നമ്മുടെ പുതിയ പാട്ടുകാർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്?
0: പാട്ടുകൾ കേൾക്കുക നന്നായിട്ട്. അതായത് എല്ലാ ജോണറിലുള്ള പാട്ടുകളും നമ്മൾ കേൾക്കുക. ലിസണിങ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സിംഗിങ്ങിന് ആവശ്യമുള്ളൊരു കാര്യം. നമ്മൾ അതിൻ്റെ കൂടെ പാടി അങ്ങ് പോവാന്നല്ലാതെ പൂർണ്ണമായിട്ടും കേൾക്കുക. അത് എത്ര തവണ നമുക്ക് കേൾക്കാൻ പറ്റുമോ അത്രയും തവണ നമ്മൾ കേൾക്കുക. അതിനുശേഷം നമ്മൾ പാടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു സാധനം കേൾക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിലേക്ക് ആ സാധനം വരും. അപ്പം നമ്മൾ പിന്നീട് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്രയും തവണ നമ്മൾ ആ പാട്ട് കേൾക്കുക. നമ്മൾ ഇപ്പം മലയാളമല്ല, എല്ലാ ലാംഗ്വേജും, ഏത് ലാംഗ്വേജും ഏത് ജോണറും ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും നമ്മൾ കേൾക്കുക. നമ്മൾ കേട്ട് കേട്ട് അതിൻ്റെ ഒരു എസൻസ് നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു സിംഗിങ് നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ, അതിലൊരു ഇൻവോൾവ്മെന്റ് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക.
1: അതിലൂടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ.
0: താങ്ക് യു.
2: ഗായികയും സംഗീതജ്ഞയുമായ ആതിര കൃഷ്ണൻ തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആർട്ട് കഫേയിൽ ഇതുവരെ. അഭിമുഖം ധന്യ സി എസ്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യമായി അനുപല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് കെ ജെ ജോയ്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഗംഗൈ അമരൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹെലോ മദ്രാസ് ഗേൾ.

0: സുവർണ മലരുകൾ.
1: പൂവച്ചൽ ഖാദർ എ ടി ഉമ്മർ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉത്സവം.

ഈറ്റ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, മാധുരി എന്നിവർ പാടിയ ഗാനമാണ് സുവർണമലരുകളിൽ അടുത്തത്. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, ജി ദേവരാജൻ.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നിർവഹിച്ച് എസ് ജാനകി പാടിയ ഗാനം ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ശങ്കർ ഗണേഷ് സംഗീതം നൽകി. പി. സുശീല പാടിയ ഗാനം. ചിത്രം ചക്രവാകം.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: സുവർണ മലരുകളിൽ അടുത്തതായി മുത്തശ്ശി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. യേശുദാസ്, എസ് ജാനകി എന്നിവരാണ് ഈ ഗാനം പാടിയത്.

0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ചന്ദനച്ചോല

ഇന്നത്തെ സുവർണ മലരുകളിലെ അവസാനത്തെ ഗാനം ആട്ടക്കലാശം എന്ന ചിത്രത്തിൽ നിന്നും പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയത്.

0: 90.6 റിയൽ എഫ്എം.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

ഒരു തെരുവിന്റെ കഥ. പാട്രിക് ആന്റണി ഫെർണാണ്ടസ് കോഴിക്കോട്ടെ നഗരവീഥികളിൽ വിജയാരവങ്ങൾക്ക് അകമ്പടിയായി, ആഘോഷങ്ങളുടെ ആരവമായി, ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും നിറപ്പൊലിമയായി. ബാൻഡ് സംഘങ്ങൾ നീങ്ങുമ്പോൾ അതിൽ തലയുയർത്തി നിൽക്കുന്ന വ്യക്തിത്വമാണ് പാട്രിക്. ബാൻഡ് സംഘത്തെ നയിച്ച് പാട്രിക് മുന്നിൽ നടന്നു പോകുമ്പോൾ ആകാരവും മുടിയുടെ പ്രത്യേകതയും ഏവരുടെ മനസ്സിലും പതിഞ്ഞുകിടക്കും. കോഴിക്കോട്ടുകാർക്ക് അത്രമേൽ സുപരിചിതനാണ് അദ്ദേഹം.

0: 50-ലേറെ വർഷങ്ങളായി ഈ നഗരത്തിലെ ബാൻഡ് സംഘങ്ങളിൽ അംഗമായും സംഘാടകനായും അദ്ദേഹമുണ്ട്. ഇന്ന് തന്റെ ഓർമ്മകളിലൂടെ അദ്ദേഹം പിന്നോട്ട് നടക്കുമ്പോൾ കോഴിക്കോടൻ തെരുവുകളുടെ കഴിഞ്ഞ കാലത്തിന്റെ ഹർഷോന്മാദം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. തന്റെ ബാൻഡ് സംഘത്തെക്കുറിച്ചും ആ കലാജീവിതത്തെക്കുറിച്ചും മനസ്സ് തുറക്കുന്നു പാട്രിക് ആന്റണി ഫെർണാണ്ടസ്. നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവർ പോലും കുട്ടിക്കാലം മുതലേ കോഴിക്കോട്ടെ തെരുവുകൾ കാണുന്ന ഒരു മുഖമാണ് താങ്കളുടേത്. എങ്ങനെയാണ് ഈ ഒരു താങ്കളുടെ ഒരു ജീവിതവും ബാൻഡുമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്?
1: ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ ഇതിന് ഭയങ്കര ഒരു ആസ്വാദകനാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബാൻഡ് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റാകെ പോവും. സ്കൂളിൽ നിന്നൊക്കെ വലിയ കർശനമില്ലാത്ത സമയമാണ്.
0: അങ്ങനെ ഏത് സ്കൂളിലാണ് പഠിച്ചത്?
1: ഞാൻ 3 സ്കൂളിൽ പഠിച്ചിന്. സെൻ്റ് ആഞ്ചല, സെൻ്റ് ആൻ്റണി, സെൻറ്റ് ജോസഫ്. സെൻറ്റ് ജോസഫ് എന്നാണ് കൂടുതലായിട്ട് ബാൻഡിലേക്ക് ഞാൻ രംഗത്ത് ഇറങ്ങുന്നത്. അത് സ്കൂൾ മാസ്റ്റർമാർ വരെ അറിയില്ല ഞാൻ ബാൻഡിന് പോകുന്നത്. അങ്ങനെ ബാൻഡ് ടീം ഇങ്ങനെ ഒരു മുതലാളി മാസ്റ്റർ തന്നെ പറയും, ഡേവിഡ്, പുള്ളി ഇങ്ങനെ ഒരു സെറ്റ് പോകാൻ വേണ്ടി ആളില്ലാണ്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചു, സാർ എന്താണ് ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ അവിടെ ഒരാൾ വേണം ഈ സിമ്പിള് താളം പിടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അതൊരു എലക്ഷൻ്റെ ഒരു പ്രചരണത്തിൻ്റെ പരിപാടിയാണ്. അതിന് ചെന്ന് ഞാൻ ആ ഫസ്റ്റിൽ തന്നെ ചെന്ന് ആ പരിപാടി അടിച്ച്. അന്ന് എനിക്ക് 17 രൂപയായിട്ടാണ് തന്നത് അന്നത്തെ കൂലി. അപ്പോൾ ഫസ്റ്റിൽ സിമ്പിളടിക്കാനാണ് ഞാൻ ചെന്നത്. ഒരു പാട്ടിനെ ഞാൻ സിമ്പിൾ അടിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഡ്രം അടിക്കുന്ന ആൾക്ക് പെട്ടെന്ന് കൈ ഇങ്ങനെ വർക്ക് ചെയ്യാത്ത മാതിരി. അപ്പോൾ ഞാൻ ആ മുപ്പിലോട് പുള്ളീനോട് ചോദിച്ചു, ഞാൻ അടിക്കട്ടെ ചോദിച്ചു. ഞാൻ സ്കൂളിൽ ഡെസ്കിൻ്റെ മുകളിലൊക്കെ മുട്ടി പാടുന്നു കുട്ടികളൊക്കെ പാട്ട് പാടുമ്പോൾ. എന്നാൽ നീ അടിയടാന്ന് പറഞ്ഞു. അന്ന് മുതലേ ഞാൻ ഡ്രമ്മായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. പിന്നെ പാട്ടുകൾ കേൾക്കും, ഞാൻ സ്റ്റിക്ക് എടുത്തിട്ട് അടിച്ച് പഠിക്കും. അങ്ങനെയാണ് ഈ ബാൻഡിലേക്കാണ് ഞാൻ വരുന്നത്.
0: 19 കൊല്ലം മുമ്പുള്ള കോഴിക്കോട്ടെ ബാൻഡ് ടീമുകളെ കുറിച്ചൊക്കെ താങ്കൾക്ക് നല്ല ഓർമ്മയില്ലേ?
1: മാസ്റ്റർമാർ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് എനിക്ക്. 1932 ഫസ്റ്റിൽ ബാൻഡ് ഇവിടെ വരുന്നത്. അന്നൊരു സ്പോൺസർ മാസ്റ്ററും ഒരു മത്തായി ചേട്ടൻ, ഇവർ രണ്ടാളും കൂടിയാണ് ഫസ്റ്റ് ബാൻഡ് ഇടുന്നത്, CC ബാൻഡ്. അതിൻ്റെ കൂടെ പിന്നെ വന്നത് MC പ്രഭാത്, പിന്നെ ഒരു പീറ്റേഴ്സ് ബാൻഡ്. അതാണ് 4 ബാൻഡാണ് ഫസ്റ്റിൽ ഇവിടെ കോഴിക്കോടുള്ളത്. അതിൽ നിന്നാണ് ആൾക്കാരിങ്ങനെ പൊട്ടിമുടിച്ച് ഇങ്ങനെ പല ടീമുകളാക്കിയിട്ട് വന്നിട്ടുള്ളത്.
0: താങ്കളൊക്കെ കലയിലേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് ആദ്യം തുടങ്ങിയ CC ബാൻഡ്, കാലിക്കറ്റ് ക്രിസ്ത്യൻ ബാൻഡ്. ആ ബാൻഡ് സംഘം അന്ന് നിലവിലുണ്ടായിരുന്നോ?
1: ആ ഉണ്ടായിരുന്നു. അന്ന് ഇവര് എല്ലാവരും ഓരോരുത്തർക്കും അറിയാം. മാസ്റ്റർമാരുണ്ടായിരുന്നു ഇത് പഠിപ്പിക്കാൻ. ഈ ഫോറിനേഴ്സ് ആയിരുന്നു അന്ന് അധികം ക്ലാസ് കൊടുത്തിട്ടുണ്ടായത്. ഭയങ്കര ചിട്ടിയാണ് അവരുതൊക്കെ. ഫംഗ്ഷന് പോണ സമയത്ത് നമ്മളെ മാത്രം ഡ്രസ്സൊന്നുമല്ല, നല്ല പടച്ചട്ട പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ പോകില്ല, അവരെ ബട്ടം പൊളിപ്പിക്കണം. എന്നാലൊക്കെ തന്നെ ബാൻഡിൽ ചാൻസ് കിട്ടുള്ളൂ. അന്നത്തെ എൻ്റെ ഏട്ടന്മാരുടെ കാലത്തുള്ള കാര്യമാണ് പറയുന്നത്. അവരിൽ നിന്നാണ് ഇവർ പഠിച്ചിട്ടുണ്ടാക്കിയിരുന്നു. എൻ്റെ ഒരു ഏട്ടനിൽ നിന്ന് ഞാനിത് പഠിച്ചത്. എനിക്കൊരു 9 മാസ്റ്റർമാരോളം ഉണ്ട്. ഏട്ടൻ്റെ പേര് ടൈറ്റസ് എന്നാണ്. പിന്നെ ഒരു ബേബി ഏട്ടൻ, പിന്നെ ഒരു ചന്ദ്ര മാസ്റ്റർ, ബാവുട്ടി മാസ്റ്റർ, ദാസ മാസ്റ്റർ, ഒരു പീറ്റർ മാസ്റ്റർ, പിന്നെ ഒരു പൗലോസ് മാസ്റ്റർ. അങ്ങനെ ഒരു 9 മാസ്റ്റർമാരടുത്ത് നിന്ന് ഞാൻ കഴിവ് കുറച്ച് കുറച്ച് കിട്ടീനി. പക്ഷേ മുഴുവനായിട്ട് കിട്ടൂല. ഇത് കടൽ പോലെ പരന്ന് കിടക്കില്ലായിരുന്നു. ചെറിയ ചെറിയ കഷ്ണങ്ങൾ അങ്ങ് കിട്ടുന്നു, അതിലിങ്ങനെ മുന്നോട്ട് പോണു.
0: അന്നത്തെ ഒരു ബാൻഡിൻ്റെ അവതരണങ്ങൾ എന്തിനൊക്കെ വേണ്ടിയായിരുന്നു അന്ന് ബാൻഡ് ഉപയോഗിച്ചിരുന്നത്? സാധാരണ നിങ്ങൾക്ക് ബാൻഡ് കാണാനുള്ള അവസരം എങ്ങനെയായിരുന്നു?
1: അന്ന് മറ്റേ ഫുട്ബോൾ ജയിച്ചാൽ, പിന്നെ ചെറിയ സ്കൂളിൽ എലക്ഷൻ ഉണ്ടല്ലോ, അതിന് ബാൻഡ് വരും, പിന്നെ തെരഞ്ഞെടുപ്പിന് വരും, പിന്നെ ഈ സിനിമേൻ്റെ പരിസരത്തിന് വേണ്ടി പോകും. സർക്കസ് വന്നാൽ അതിന് ബാൻഡായിട്ട് പോകും. പിന്നെ വലിയ വലിയ വലിയ ഷോപ്പിൻ്റെ ഇതിന് പരിസ്ഥിതി. അങ്ങനെയൊക്കെയാണ് ഈ ബാൻഡുകൾ കൂടുതൽ കാണുന്നത്. ഇപ്പോഴൊന്നും അതൊന്നും ഇല്ല, ഇപ്പോഴൊക്കെ മാറിയില്ല കാലം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇപ്പോൾ ആരും വരുന്നില്ല, കാരണം ഇത് പഠിച്ചുണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ട്. കുറേ ത്യാഗങ്ങൾ സഹിക്കണം. ആൾക്കാർക്ക് കാണുമ്പോൾ ഇതൊരു രസമാണ്. പക്ഷെ നമ്മളത് പഠിച്ചുണ്ടാക്കിയിട്ട് പോകണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞാൽ 30-40 ആളൊക്കെ ടീം. ആ 40 ആൾ പോണ ടീം ഞങ്ങൾ 4 നിന്നിട്ട് അവിടെ പണിയെടുക്കുന്നു. ഒരു വിപ്ലൈറ്റ് പോയിട്ട് ആ ഫംഗ്ഷൻ വിജയിപ്പിച്ചിട്ട് വരും. അതിനൊരു ത്രാണി വേറെ തന്നെ വേണം. അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം.
0: താങ്കളുടെ ബ്രദർ ടൈറ്റസ്, അദ്ദേഹം ഒരു കാലത്ത് ആകാശവാണിയിലൊക്കെ വന്ന്
1: വായിച്ചിട്ടുള്ള ആളാണ്. ഒരു 80-82 ആ കാലത്തിലൊക്കെ ടൈറ്റസ് ഏട്ടൻ മരിച്ചിട്ട് 90 മരിക്കുന്നു.
0: ടൈറ്റസ് ഏട്ടൻ കൂടാതെ താങ്കളുടെ വീട്ടിൽ ഈ കലാ അഭിരുചിയുള്ളവർ ആരൊക്കെയായിരുന്നു?
1: എൻ്റെ അപ്പൻ്റെ അപ്പൻ ക്ലാനറ്റ് വായിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ കേട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അപ്പം വയ്യാണ്ട് കിടക്കുന്ന കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിനെപ്പറ്റി ചോദിച്ചറിയാനുള്ള ഇത് കിട്ടിയില്ല. ഈ വിവരം തന്നെ കിട്ടിയത് എൻ്റെ ഒരു ജോൺ മാത്യു എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാളെ പപ്പയാണ് ഈ മത്തായിട്ടെ. അയാളെ സ്നേഹിതനാണ് എൻ്റെ പപ്പ. അപ്പം അയാൾ മുഖാന്തരമാണ് എനിക്ക് പഴയ കാലത്തെ ഓർമ്മകൾ കുറച്ചൊക്കെ കിട്ടിയത്.
0: കോഴിക്കോട്ടെ എവിടെയായിരുന്നു താങ്കളുടെ കുടുംബം താമസിച്ചിരുന്നത്?
1: ബീച്ചിൻ്റെ മുന്നിൽ തന്നെ, പാറക്കാട്ട് പറമ്പ്
0: ബീച്ച് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ.
1: ആ മുന്നിലുള്ള പാറക്കാട്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അവിടെ.

0: ഞങ്ങൾ അതിന് മുന്നൊക്കെ എവിടെയൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. ഒരു മൂന്നാല് തറമുകളൊക്കെ മുന്നേ ഞങ്ങൾ ഗോവക്കാരാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഐഡിയ എനിക്കില്ല. ഞാൻ ഒരു നാല് തലമുറൻ്റെ അപ്പുറത്തേക്കാണ് എനിക്ക് പറഞ്ഞു. ഇപ്പോൾ പഴയ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാർ ആരും ഇല്ലാന്ന് തന്നെ.
1: താങ്കളിപ്പോ ഈ പറഞ്ഞ പോലെ ആദ്യം യാദൃശ്ചികമായി കടന്നു വന്ന ഒരാളാണ്, അതേ സമയത്ത് വലിയ താല്പര്യമുണ്ട്. പിന്നീട് ആ ഒരു പരിശീലനവും പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതിൽ എന്തൊക്കെയാണ് ഉപകരണങ്ങൾ ഇവിടെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്?
0: അന്ന് ക്ലാർനെറ്റ്, ട്രംപറ്റ്, ഒരു കോർണറ്റ്, പിന്നെ ഒരു എഫോൺ, ആ നാല് സാധനം ഉപയോഗിക്കല്. ട്രംപറ്റ് ആണ് മെയിനായിട്ട്. കോർണറ്റ് ആയിരുന്നു ആദ്യം പഠിച്ചത്, പിന്നെ ട്രംപറ്റിലേക്ക് കയറി. ഫസ്റ്റ് സൈറം, ഡ്രമ്മ്, സിമ്പിൾ, ഇത് മൂന്നെണ്ണമാണ് കാട്ടിത്തന്നത്. പിന്നെ വായിക്കാനാണ് ഈ മാസ്റ്റർമാരുടെ സഹായം ഞങ്ങൾ തിരിയുന്നത്. അന്ന് പറഞ്ഞാൽ ഫുൾ ടീം ഒരു എട്ടാൾ പത്താൾ പോകുള്ളൂ. അത് നല്ല രസം കേൾക്കാനായിട്ട്. ഒരു മൂന്ന് മേളം ഉണ്ടാവുള്ളൂ, ഇവരൊരു അഞ്ച് വായന ഉണ്ടാവും. അഞ്ച് വായന ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഇട്ടിട്ട് ശരിക്ക് ഒരു ഹാർമോണിയം സെറ്റ് ചെയ്ത മാതിരി ഉണ്ടാവും. വായന ഒക്കെ കേൾക്കാൻ ഓർഗനൊക്കെ സെറ്റ് ചെയ്ത അതേമാത്ര പരിപാടിയാണ്. ഇന്നിപ്പോൾ അത് പറ്റുന്നില്ല, കാരണം ഇന്നിപ്പോൾ 30 ആൾ 40 ആൾ വേണം. പിന്നെ പറഞ്ഞാൽ ഇത് കൊണ്ടു നടക്കണമെങ്കിൽ കുറച്ച് നയിപ്പുണ്ട്. നമ്മളെ വിരലും വരെ അഞ്ചാൾ അഞ്ച് സോവാക്കാരായിരിക്കും. ഇവരൊക്കെ കൂട്ടി ഒഴിപ്പിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകണം. ആ പ്രോഗ്രാം സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അയൽവാസികൾ വായിക്കുന്ന സമയത്ത് വെറും കച്ചറയാണ്, കാരണം ഇത് നമ്മൾ പഠിക്കുമ്പോൾ പൊട്ട സ്വരങ്ങളാണ് വരല്. സരിഗമ വായിക്കുമ്പോൾ ആൾക്കാർ വെറും തുടങ്ങിപ്പോയാൽ രാവിലെ തന്നെ തുടങ്ങും വെച്ചിരുന്ന നിലവിളി. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമായി, പിന്നെ നമ്മളെ ടൂണുകൾ കേൾക്കുമ്പോൾ ഉണ്ടാണ്ട് നിൽക്കും. ആ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മൂന്നാല് മാസം ഈ കെടുന്നതിന് മാസ്റ്റർമാർ വായിക്കട, ഉറക്കണം വായിക്കട, എന്നാലും അങ്ങനെ പുറത്തു പോയി വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എൻ്റെ തന്നെ അയൽവാസി ഇതിങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിൽ വരെ കയറേണ്ടി വന്നിട്ടുണ്ട്. ഇവ ഇങ്ങനെ വായിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പ്രായമുള്ള ആൾക്കാരുണ്ട്. പിന്നെ അധികം ഇവരെ സഹിക്കാണ്ടാകുമ്പം ബീച്ചിലേക്ക് പോകും. ബീച്ചിൽ കുറച്ചു നേരം വായിക്കുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വന്നിരിക്കുന്നു, അത് വായിക്കും ഇത്. അപ്പോൾ നമുക്ക് പഠിക്കുന്നുള്ള കോൺട്രസ്റ്റും. പിന്നെ കുറേ പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട് പോലീസിലേക്കൊക്കെ വന്നിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഓരോരുത്തർ വരും, എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ കാട്ടി കൊടുക്കും.
1: കോഴിക്കോട്ട് ആ കാലത്തൊക്കെ തിരുവാതിര കാലത്ത് ഒരു വലിയ
0: ആഘോഷമായിരുന്നു. അതെന്ന് വെച്ചാൽ വൈകുന്നേരം 4 മണിക്ക് കൊണ്ടുപോകും ഞങ്ങളെ. കൊണ്ടുപോയി കഴിഞ്ഞാൽ പിറ്റേന്ന് ഒരു 8 മണി 9 മണിയോ രാവിലെ. അതുവരെ ആൾക്കാർ വീട്ടിൽ ഉറക്കൊഞ്ഞിട്ടൊക്കെ ഇരിക്കലുണ്ട്.
1: ഈ 4 മണിക്ക് നമ്മൾ ചെന്നാല് ഒരു പ്രദേശത്ത് പുറപ്പെട്ടാൽ അത് ഇങ്ങനെ നടക്കുന്നല്ലേ?
0: നടക്കണ്ടേ. ചിലപ്പം ഒരു 10-32 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവർക്ക് പൈസ വേണേ നമുക്ക് തരണ്ടേ. അപ്പോൾ ഇവർ പോകണം പറയുന്ന വഴി കൂടെ ഒക്കെ നമ്മൾ പോകേണ്ടി വരും. ശരിക്കും നല്ല നല്ല അധ്വാനം തന്നെ. ആൾക്കാർക്ക് കാണുമ്പോൾ രസമാണ്. നമ്മൾ നല്ല കഷ്ടപ്പാട്, വെയിൽ, മഴ, മഞ്ഞ് എല്ലാം കൊള്ളണം. നമ്മളെ പണിക്ക് റെസ്റ്റ് ഇല്ലല്ലോ. ആ ചില സ്ഥലത്ത് ചെന്ന ആൾക്കാർ തുടർച്ച ഒരു പാട്ട് വായിച്ചു 2 മിനിറ്റ് കേൾപ്പം വൈകി വൈകി. അപ്പോൾ ചിലരോട് നമ്മൾ ഇത് ടേപ്പ് റെക്കോർഡല്ല, മനുഷ്യനാണ് തോന്നുന്നത്.
1: ആദ്യകാലത്തൊന്നും ഇപ്പോഴും തമ്മിൽ ഈ വായനയിൽ വരുന്ന രീതികളിൽ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പണ്ട് നമ്മൾ ഈ കോമ്പോസിഷൻസ് ആണോ വായിച്ചിരുന്നത്, പിന്നെ ചലച്ചിത്രഗാനങ്ങളിലേക്ക് മാറുകയാണോ, എങ്ങനെയാണ് ആ ഒരു കാലത്തെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് പറയാം?
0: സിനിമ സോങ് അധികം പണ്ടുകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സോങ്ങുകളാണ്. സിനിമ ഗാനങ്ങൾ അധികം ഉണ്ടാവില്ല, അധികം വെസ്റ്റേൺ ട്യൂണുകളാണ് വായിക്കല്. ഇപ്പോഴത്തെ കാലത്ത് വെസ്റ്റേൺ ആർക്കും വേണ്ട, ഇപ്പോൾ എല്ലാവർക്കും സിനിമ ഗാനങ്ങൾ മതി. എന്തൊക്കെ സിനിമ ഗാനങ്ങളാണ് അതൊക്കെ വായിക്കേണ്ടി വരുന്നത്. പണ്ടുകാലത്ത് അതല്ല, നല്ല നല്ല രസമുള്ള ട്യൂണുകൾ വായിക്കുക, ഇംഗ്ലീഷ് ട്യൂണൊക്കെ വായിക്കുക. ഇപ്പോൾ ഒക്കെ ടപ്പാൻ കുത്ത് വായിക്കാനാണ് പറയുക. ക്ലാസിക്കൽ സോങ് ഒന്നും വേണ്ട. തൃശ്ശൂർ ഭാഗത്തൊക്കെ ക്ലാസിക്കൽ വേണം. ഇവത്തെ അത് പറ്റില്ല. ഇവത്തെ അടിച്ചുപൊളി, അടിച്ചുപൊളി ഉണ്ടെങ്കിൽ ഇവിടെ നടക്കുള്ളൂ. 4 ആളായിട്ടല്ലേ സാറ് പോകുന്നത്. അപ്പോൾ അവരെ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യിക്കണം. അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യും, അങ്ങനത്തെ പാട്ടുകൾ വായിക്കുള്ളൂ. ഞാൻ 83 ജയിൽ വാർഡറായിരുന്നു ഇവിടെ കോഴിക്കോട്. അത് കഴിഞ്ഞ് 84 പോലീസിലേക്ക് പോയി. പോലീസിൽ പോയി ഫുട്ബോൾ വലിയ പ്രാന്തനായിരുന്നു ഫുട്ബോൾ. ആ കളിച്ച് ആ ട്രെയിനിങ് സമയത്ത് പരിക്ക് പറ്റി. എന്നിട്ട് ഇവരെന്നെ പോസ്റ്റ് ചെയ്ത് KFP പോത്തിലേക്ക്. അവിടെ ചെന്ന് പെരടൊക്കെ എടുക്കുമ്പോൾ കാലിന് നീരൊന്നും അങ്ങനെ. പിന്നെ തൊഴിൽ കയ്യിലുണ്ട്, ബാൻഡും ഉണ്ട്, അത്യാവശ്യം ടൈലറിങ്ങും കയ്യിലുണ്ട്. അതിനെ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകല്ലേ. 2 പിള്ളേരാണ്, ആൺകുട്ടികളാണ്. അതിൽ ഒരാൾ ഇപ്പോൾ ഇവിടെ സെൻറ്റ് സേവർ കോളേജിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാൾ എഞ്ചിനീയറാണ്. അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ പണിയിലേക്ക് നിങ്ങൾ ഇടപെടരുത്, എനിക്ക് ആവതുള്ള കാലം വരെ ഞാൻ പോകും. ഞാൻ ഊതിയിട്ട് വച്ച വരാണ്ടപ്പോൾ ആ കോയിലും കൊടുക്കും, പിന്നെ മേളത്തിനെങ്കിലും പോകും. പിന്നെ വയ്യാണ്ടാകുമ്പോഴല്ലേ അപ്പം നിങ്ങളെ നോക്കി. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സ്വാഭാവികമായിട്ടും പാറ്റിക്കിൻ്റെ ഓർമ്മയിൽ കുറേ നല്ല മുഹൂർത്തങ്ങൾ പല ഭാഗങ്ങളിൽ ചെയ്ത് അവതരിപ്പിച്ച കുറേ പരിപാടികളുണ്ട്. എന്നാലും ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് പോയി വിചിത്ര അനുഭവങ്ങളിൽ പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ പോയി കുടുങ്ങി പോയതാവാം, അല്ലെങ്കിൽ ആസ്വദിച്ചതാവാം.
0: കുടുങ്ങിയത് എന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു 5-8 ദിവസം പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ 6 ആളാണ് പോണത്. അന്നെന്ന് പറഞ്ഞാൽ ബാൻഡ് സെറ്റർ പോയി കഴിഞ്ഞാൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മത്സരങ്ങളാണ്, ഈ കയറിനെ കൊണ്ടുള്ള കളികളാണ്. അങ്ങനെ എൻ്റെ കൂടെ ഒരു 3 നല്ല നല്ല പ്ലെയേഴ്സായിരുന്നു.

0: ഞങ്ങളൊരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് പരിപാടി എടുത്ത് ഉറക്കമൊക്കെ കഴിഞ്ഞിരിച്ചല്ല. അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ തിരുവില്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് ഞങ്ങളെ കൊണ്ട് മത്സരിപ്പിക്കുക അവർ ഉച്ച നേരത്ത്, ഒരു 2:30-3 മണിയായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ അടിക്കുക, ഞങ്ങളെ ചക്കന്മാർ അതിൻ്റെ മുകളിൽ കയറി സർക്കസ് കളിക്കാൻ നേരത്ത് മറിയുമ്പോൾ വീണു ഉറക്കം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചക്കന്മാരെ മേലേക്ക് മണ്ണ് വാരിയിടുക, ഒരു സഹിയില്ല. അപ്പോൾ ഞാൻ, എനിക്ക് വേറൊരു നമ്പറുണ്ട്, ഈ മുടിമ കെട്ടിയിട്ട് ബാൻഡ് അടിക്കും, അത് രാത്രിയാണ് 11 എത്തിച്ചിട്ട് അടിക്കുക. അന്ന് ഞാൻ പകൽ മുടിമ കെട്ടേണ്ടി വന്നു. പകൽ മുടിമ കെട്ടി ഒരു ആ ഈ മത്സരം നടക്കുന്ന ഗ്രൗണ്ടിന് മുകളിൽ ടൈലർ ഉണ്ടായിരുന്നു. ടൈലർ ഷോപ്പ് ചെന്ന് ഞങ്ങൾ കളിക്കുന്ന കയറിൻ്റെ മുകളിൽ തുണി കുറേ ചുറ്റി, അപ്പോൾ ഇത് വെയിറ്റ് വരണം, ഇത് വെയിറ്റ് ഉണ്ടെങ്കിലേ മുടിനെ കൊണ്ട് താങ്ങുള്ളൂ, കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കി. എന്നിട്ട് വന്നിട്ട് ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് അതുവരെ മണ്ണിട്ട് കയറിയിരുന്നു. ഈ മുടീനത് അടിച്ചോടുകൂടി ആൾക്കാർ ഓരോ മേലേക്കൊക്കെ മാറ്റി എന്നെ എടുത്ത് പൊന്തിക്കലും ചേക്ക പോകുകയും, അങ്ങനത്തെ നല്ലൊരു അനുഭവം. എന്നിട്ട് അന്ന് രാത്രി ഇതേമാതിരി ആൾക്കാർ പറഞ്ഞു, നിങ്ങളെ കളി നമുക്ക് രാത്രി കാണണോ. ഞാൻ പറഞ്ഞു, അത് തീനെ കൊണ്ടുള്ള കളിയാണ്, ആയിക്കോട്ടെ നമുക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു. രാത്രിത്തെ മത്സരം നിങ്ങൾ ഗംഭീരമാക്കണം, അന്നേരം നിങ്ങൾക്ക് പൈസ തരുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ആയിക്കോട്ടെ എന്ന് രാത്രി കളി തുടങ്ങി. അങ്ങനെ പൊന്തത്തിൽ മണ്ണൊക്കെ കെട്ടി അടിച്ച ആൾക്കാർക്ക് ഭയങ്കര ജോളി. അപ്പോൾ മണ്ണെണ്ണ കെട്ടി അടിച്ച് ഞാൻ പന്തങ്ങനെ പിടിച്ചിരിക്കും, ആൾക്കാരൊക്കെ ഓടി വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് അടിക്കാനായിട്ട് വരുന്നത് നോക്കുമ്പോൾ എനിക്ക് പ്രസൻറ്റ് തരാൻ വേണ്ടിയിട്ട് പൈസ. അന്ന് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒരു നേരം വിളിക്കുന്നപ്പോൾ ഒരു 30 റുപ്യ 45 റുപ്യ കിട്ടുള്ളൂ. ഈ പ്രസൻറ്റേഷൻ അന്ന് തന്നെ ഒരു 1300 റുപ്യ 1400 റുപ്യ കിട്ടീന് ആ ഒരൊറ്റ അടിയിൽ. അത് വല്ലാത്തൊരു അനുഭവം, അത് മറക്കില്ല ഞാൻ ജീവിതത്തിൽ.
1: കല തന്നെയാണ് നമ്മളെ ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടുത്തി.
0: ഇതിനെ കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടുള്ളത്, കാരണം എൻ്റെ മക്കളൊക്കെ ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ത്യാഗങ്ങൾ അറിയുന്ന സമയത്ത് അവർക്ക് പഠിക്കാനുണ്ട്. എല്ലാവരും പറഞ്ഞു, ആ ഓ നശിപ്പിക്കാൻ പോവാ മക്കളെ, കാരണം ഈ ഫീൽഡിൽ ഇറങ്ങിയാൽ വെള്ളടി ഇതെല്ലാം കൊടുക്കുന്നു. ഇന്ന് വരെ ഒന്നും ഉണ്ടല്ലോ, കാരണം അവരെന്നെ കണ്ടിട്ടാണ് പഠിക്കുന്നത്.
1: പാട്രിക്കിൻ്റെ ബാൻഡിൻ്റെ പേരെന്താ?
0: PG ബാൻഡ്, പാട്രിക് ഗാങ്.
1: കോഴിക്കോടിൻ്റെ തെരുവീഥികളെ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്തോളം ത്രസിപ്പിച്ച ഒരു കലാകാരൻ, ഒരു വാദ്യ കലാകാരൻ, ബാൻഡ് കലാകാരനാണ് പാട്രിക് ആന്റണി ഫെർണാണ്ടസ്. ഏതൊരു കലാകാരനെയും പോലെ നിറഞ്ഞ തൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഈ അനുഭവങ്ങൾ പങ്കിടാൻ ഇവിടെ എത്തിയത്. താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും താങ്കളുടെ സഹപ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. കോഴിക്കോട്ടെ ബാൻഡ് സംഘങ്ങളിൽ കലാകാരനായും സംഘാടകനായും 50-ലേറെ വർഷങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്ന പാട്രിക് ആന്റണി ഫെർണാണ്ടസാണ് തൻ്റെ കലാജീവിതത്തെക്കുറിച്ച് നമ്മളുമായി പങ്കുവച്ചത്. നിർവഹണ സഹകരണം ആദിത്യൻ SS. ഒരു തെരുവിൻ്റെ കഥ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗോൾ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ദേവാനന്ദ്, ശ്വേതാമോഹൻ എന്നിവർ പാടിയ ഗാനം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: മനോമഞ്ചത്തിന്റെ വരികൾക്ക് ദിബു നിനൻ തോമസ് സംഗീതം നൽകി. AR എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കർ, അനില രാജീവ് എന്നിവർ പാടിയ ഗാനം.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് AR റഹ്മാൻ സംഗീതം പകർന്ന് ചിന്മയി, രക്ഷിത സുരേഷ്, വിജയ് യേശുദാസ് എന്നിവർ പാടിയ ഗാനം. ചിത്രം ആടുജീവിതം.

ഒരു മരുഭൂമി കഥ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് MG ശ്രീകുമാർ സംഗീതം നൽകി. മധു ബാലകൃഷ്ണൻ, ചിത്ര എന്നിവർ പാടിയത്.

ആടുപുലിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രതീഷ് വേഗ സംഗീതം നൽകി. റിമി ടോമി, നജീം അർഷാദ് എന്നിവർ പാടിയത്.

FM പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കോംഗോയിൽ എബോള രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 ഉദ്ഘാടനം നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SC എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ FM പ്രധാന വാർത്തകൾ പൂർണ്ണമാവുന്നു. FM പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400224444. നമ്പർ ഒരിക്കൽ കൂടി 9400224444. ഇപ്പോൾ തന്നെ വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാം. രഞ്ജിനിയിൽ ആദ്യമായി ഉണ്ണിമായ ആവശ്യപ്പെട്ട ഗാനം, ചിത്രം കസിൻസ് റൺ ഫോർ ലവ്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി, ഹരിചരൺ, ചിന്മയി എന്നിവർ പാടിയത്.

ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് സന്ദേശം അയക്കാം. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9400224440. പാലക്കാട് പെരുവമ്പിലുള്ള ഗിരിജയുടെ ഇഷ്ടഗാനം കേൾക്കാം. ഒടിയൻ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, എം ജയചന്ദ്രൻ.

രഞ്ജിനി. കക്കോടിയിൽ നിന്നും ബിനോയ്, സ്നേഹ, മേഘ, രാധ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കളിത്തോഴൻ എന്ന ചിത്രത്തിനു വേണ്ടി പി. ജയചന്ദ്രൻ പാടിയത്. ഗാനശില്പികൾ പി. ഭാസ്കരൻ, ജി. ദേവരാജൻ.

ബാലുശ്ശേരിയിൽ നിന്നും മുകുന്ദൻ ആവശ്യപ്പെട്ട ഗാനം മയൂഖം എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. ഗാനശില്പികൾ ഹരിഹരൻ, ബോംബെ രവി.

രമ്യയുടെ ഇഷ്ടഗാനം കേൾക്കാം. യാത്ര എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികളെഴുതി, ഇളയരാജ സംഗീതം നൽകി, എസ് ജാനകി പാടിയത്.

കൊമ്മേരിയിൽ നിന്നും മീനു ബാബു ആവശ്യപ്പെട്ട ഗാനം വിദ്യാസാഗറിന്റെ വരികൾക്ക്, ക്ഷമിക്കണം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ഉദിത് നാരായണൻ, സുജാത എന്നിവർ പാടിയത്. ചിത്രം കൊച്ചി രാജാവ്.

ആർ കെ ദാമോദരൻ, സത്യൻ എന്നിവരുടെ കൂട്ടുകെട്ടിൽ കർത്തവ്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കാഞ്ഞിലശ്ശേരിയിൽ നിന്നും ആയുഷ്.

നടുവണ്ണൂരിലുള്ള വൈശാഖിൻ്റെ ഇഷ്ടഗാനം തൃശൂർ പൂരം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ പാടിയത്. ഗാനശില്പികൾ ബി കെ ഹരിനാരായണൻ, രതീഷ് വേഗ.

റോബിൻഹുൺ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അബുദാബിയിൽ നിന്നും നന്ദു.

1983 എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ വി കെ ഹരിനാരായണൻ, ഗോപി സുന്ദർ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വെള്ളിയൂരിൽ നിന്നും പ്രിയ.

0: The Real FM 103.6.
1: മഹാസമുദ്രം എന്ന ചിത്രത്തിൽ കൈതപ്രത്തിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ശിൽപ.

കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കർ, ഹർഷിക ദേവാനന്ദ് എന്നിവർ പാടിയ ഗാനം. ഗാനശില്പികൾ സന്തോഷ് വർമ്മ, അജ്നീഷ് ലോക്നാഥ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തിരുവനന്തപുരത്തു നിന്നും ശിവപ്രസാദ്.

चांदनी में।

0: फिर भी इनकार है।
1: हाँ है?
0: ओ, तुमको मुझसे प्यार है।

दोस्तों समय हुआ है 5:11 और अब प्रस्तुत है कार्यक्रम भोर सुहानी।